ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 15, കൊല്ലവർഷം 1202, ചിങ്ങം 21, 2026.

സെപ്റ്റംബർ 6 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 107.9 സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ.
1: കുളിച്ച് അലക്കിത്തേച്ച വസ്ത്രം ധരിച്ച് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറിയിരുന്നു. ബസ് യാത്രയായി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തൊട്ടടുത്തിരുന്ന ബാലൻ തന്റെ സർവ നിഷ്കളങ്കതയോടും കൂടെ പറഞ്ഞു, അങ്കിളിനെ വിയർപ്പ് നാർന്നു. ഇത് വലിയ അപമാനമായി തോന്നി. കൈവശം വെച്ചിരുന്ന ഷോൾഡർ ബാഗ് തുറന്ന് അതിൽ തപ്പി. ഭാഗ്യത്തിന് ബാഗിൽ പലതും വച്ച കൂട്ടത്തിൽ ഒരു ചെറിയ പെർഫ്യൂം കുപ്പിയും വെച്ചിരുന്നു. അതെടുത്ത് ശരീരത്തിൽ സുഗന്ധതൈലം പൂശി. അത് കണ്ട ബാലൻ പറഞ്ഞു, അത് നന്നായി, എനിക്കിനി ഓക്കാനിക്കാതെ അങ്കിളിന്റെ അടുത്തിരിക്കാമല്ലോ എന്ന്. ശരീരം നാറുമ്പോൾ അതകറ്റി നിർത്താൻ നാം സുഗന്ധതൈലം ശരീരത്തിൽ പുരട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം നാറുമ്പോൾ നാം ഒരു സുഗന്ധതൈലം പുരട്ടണം. അതെന്താണെന്നല്ലേ, മറ്റുള്ളവരുമായി സംസ്കാരപൂർണമായ ഇടപഴകൽ. ഇംഗ്ലീഷിൽ ഇതിനെ മാനേഴ്സ് എന്ന് പറയുന്നു. മാനേഴ്സ് ഈസ് ടു ബിഹേവിയർ ആസ് പെർഫ്യൂം ഈസ് ടു ബോഡി. അതായത് ശരീരത്തിന് സുഗന്ധതൈലം പോലെയാണ് പെരുമാറ്റത്തിന് നല്ല മാനേഴ്സ് അഥവാ മറ്റുള്ളവരുമായി സംസ്കാരപൂർണമായ ഇടപഴകൽ എന്ന്. നല്ല മാനേഴ്സിനെ കുറിച്ച് മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ വിദ്യാഭ്യാസമുള്ള ആർക്കും സാധിക്കും. ഏതായാലും അത്തരമൊരു സാഹസത്തിന് ഇവിടെ ഉരുമ്പിടുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംക്ഷിപ്ത രൂപത്തിൽ പറയട്ടെ. ഒരു പ്രസംഗവേദിയിൽ നിന്ന് തന്നെ ആകട്ടെ തുടക്കം. ഒരു ക്ലബിൽ ഭാര്യാഭർത്തൃബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ക്ഷണം കിട്ടി. ക്ഷണിക്കാൻ വന്ന ക്ലബ് അംഗങ്ങൾ പറഞ്ഞു, ഇന്ന് ഒരുപാട് കുടുംബ വഴക്കുകൾ നടക്കുന്നു. ഒരു മനഃശാസ്ത്രജ്ഞനായ താങ്കളിൽ നിന്ന് ഈ വഴക്കുകൾക്ക് പരിഹാരമാകാവുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു മണിക്കൂർ സമയം താങ്കളുടെ പ്രസംഗത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞേ ഉള്ളൂ ഡിന്നർ. ക്ലബ് അംഗങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചു. പാടുപെട്ട് നല്ലൊരു പ്രസംഗം തയ്യാറാക്കി. കൃത്യസമയത്ത് ക്ലബിലെത്തി. അന്നേരം ക്ലബ് പ്രസിഡന്റ് പറയുകയാണ്, മണി 6:00, 6:30 എനിക്ക് മിനിസ്റ്ററുമായി ഒരു ചർച്ചയ്ക്ക് പോകണം. അതുകൊണ്ട് 6:15 നമുക്ക് പരിപാടി നിർത്തണം. ഞാൻ ഡിന്നറിൽ നിൽക്കുന്നില്ല എന്ന്. ഇത്രയും ധൃതി കാണിച്ച വ്യക്തി 6:15 വരെ തന്റെ സ്വന്തം പ്രസംഗം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം മൈക്ക് ഈ മനഃശാസ്ത്രജ്ഞന് കൈമാറി. തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് ധൃതിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഒരടുക്കും ചിട്ടയുമില്ലാത്ത പ്രസംഗമായി പോയി അത്. വല്ലാത്ത നിരാശ തോന്നി. പക്ഷേ അതിലേറെ നിരാശ തോന്നിയത് പ്രസിഡന്റിന്റെ മാനേഴ്സ് ഇല്ലാത്ത പെരുമാറ്റമാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കാൻ തുടങ്ങി. അസഹിഷ്ണുത വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചു. പിന്നെ പതുക്കെ എഴുന്നേറ്റ് യോഗം തീർന്നു എന്ന് പ്രഖ്യാപിച്ച് ബാഗും തൂക്കി ഒരു നടത്തം നടന്നു. ബസ് സ്റ്റാൻഡിൽ ക്യൂ നിൽക്കാൻ വിസമ്മതിക്കുക, ക്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിനെ കലക്കി ബസ്സിൽ കയറാൻ ശ്രമിക്കുക, ഇതൊക്കെ നാം സാധാരണ കാണുന്ന മാനേഴ്സ് ഇല്ലാതെയാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ ഇത് സഹിക്കാം. ആരാധനാലയത്തിലായാലോ, ബൂഫയിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴായാലോ, എവിടെയായാലും ക്യൂ തെറ്റിക്കുന്നത് ബാഡ് മാനേഴ്സ് തന്നെയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സംസ്കാരശൂന്യമായ പെരുമാറ്റം നമ്മെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ അതിയായ അവജ്ഞ ഉണ്ടാക്കും. ശബ്ദമുണ്ടാക്കാതെ ചവയ്ക്കുക. മറ്റുള്ളവർക്കും കൂടെ കഴിക്കാനുള്ള ഭക്ഷണമാണ് എന്ന് മനസ്സിൽ വച്ചുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഭക്ഷണപാത്രം എച്ചിലാക്കാതെ എടുത്തു കഴിക്കുക. തീൻമേശയിൽ ബഹളം വയ്ക്കാതിരിക്കുക.

0: ഇരിക്കുക, ഊണ് കഴിഞ്ഞാൽ ഏമ്പക്കം വിടാതിരിക്കുക, ഇതൊക്കെ ആർക്കും ആവശ്യം വേണ്ട ടേബിൾ മാനേഴ്സാണ്. വസ്ത്രധാരണത്തിലും വേണം നല്ല മാനേഴ്സ്. ബീച്ചിൽ ധരിച്ച ബിക്കിനി വേഷത്തോടെ ബീച്ചിനടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് കയറുക, സിനിമയ്ക്ക് പോകുന്ന വേഷത്തിൽ കോളേജിൽ പോവുക, കല്യാണത്തിനും മറ്റും ഒരുങ്ങുന്നതുപോലെ ഒരുങ്ങി ശവസംസ്കാരത്തിന് പോവുക, ഇതൊക്കെ ബാഡ് മാനേഴ്സ് മാത്രമല്ല തറവാടിത്തം ഇല്ലായ്മ കൂടിയാണ്. ബീച്ചിലെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഓർമ്മ വരുന്നു. കുറെ ചെറുപ്പക്കാർ ബീച്ചിൽ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബാലൻ ഒരു താലത്തിൽ കുറെ കപ്പലണ്ടി പൊതികൾ നിരത്തിവെച്ച് വിൽക്കാൻ വന്നു. ചെറുപ്പക്കാർ താലത്തിൽ നിന്ന് കുറെ പൊതികൾ എടുത്തു. അതിനിടെ അവർ തമ്മിൽ തമാശയായി പിടിയും വലിയും നടത്തി. ബാലന്റെ കപ്പലണ്ടി പൊതികൾ മുഴുവൻ താഴെ വീണു. ചെറുപ്പക്കാർ ഫലിതം പറഞ്ഞും ചിരിച്ചും രസിച്ചും അവിടെയിരുന്നു. ദൂരെ നിന്ന് ഇത് കണ്ട ഒരു പാവം സ്ത്രീ ഓടി വന്ന് ബാലനെ അവന്റെ വീണുപോയ പൊതികൾ പെറുക്കിയെടുക്കാൻ സഹായിച്ചു. ആ വിദ്യാഹീനയായ സ്ത്രീയുടെ മാനേഴ്സ് പോലും ആ ചെറുപ്പക്കാർക്കുണ്ടായില്ലല്ലോ എന്ന് തോന്നി. സോറി, താങ്ക് യു മുതലായവയൊക്കെ മാനേഴ്സിന്റെ ബാലപാഠങ്ങൾ മാത്രം. അവയിൽ നിന്നൊക്കെ വിദ്യാഭ്യാസവും തറവാടിത്തവും ഉള്ളവർ ഏറെ മുന്നോട്ട് പോകണം. മാനേഴ്സ് ഇല്ലാത്ത മനുഷ്യൻ മനുഷ്യവേഷം കെട്ടിയ മൃഗമാണ് എന്ന് പറഞ്ഞാൽ അധികമാവില്ല.
1: സുഭാഷ് സമാൻ കേട്ടത്. അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നു മുതൽ 4 ദിവസം അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. വിവിധ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മുൻ തലമുറകളെ അപേക്ഷിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗോളതലത്തിൽ കൺസൾട്ടിംഗ്, അക്കൌണ്ടിംഗ്, ധനകാര്യ, നിയമസ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയോട് ആഹ്വാനം ചെയ്തു. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിന് സൌദി അറേബ്യയിലെ റിയാദിലെത്തി. സന്ദർശനവേളയിൽ സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖന്മാരുമായും അദ്ദേഹം ചർച്ച നടത്തും. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് PG പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തി. കഴിഞ്ഞ ഞായറാഴ്ച വൈദ്യുതി തടസ്സം കാരണം ഇവിടെ പരീക്ഷ എഴുതിയ 2445 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടത്തിന് ഈ മാസം 28 തുടക്കം കുറിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. 1200 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂർ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന് പുറത്തു പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്രസമിതിയെ ബോധ്യപ്പെടുത്താൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. പാകിസ്ഥാനെതിരായ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ഉള്ളൂർ എഴുതിയ കവിത ഭൂതക്കണ്ണാടി, ആലാപനം പി സുശീലാദേവി. തുടർന്ന് ഉദയഗീതം ജെയിംസ് സാബു പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബൈ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 132-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12 മുതൽ 11 മണിവരെ ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ബാലലോകം. തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഗാനമാലിക. 12:40 പ്രകാശധാര, പ്രമേഹരോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 ഈണപ്പൂക്കുട. 2:00 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹേ സ്പോൺസർ പരിപാടി. 3:00 തെറി പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 4:00 യുവർ വോയിസ്. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ഉം 6:40 ഉം സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം. എൻ ജി ബാലചന്ദ്രനാഥ് സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ, ഗീതാദേവി വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:55 വിവിധ് ഭാരതി റിലേ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, നന്മയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസത്തിന് തുടക്കമിട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമസ്തേ അനന്തപുരി.

0: ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യ രാജ്. പതിവ് പോലെ ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഭൂതക്കണ്ണാടി എന്ന കവിത പാരായണം ചെയ്യുന്നത് പി. സുശീലാദേവി.

എസ് പരമേശ്വരയ്യരുടെ ഭൂതക്കണ്ണാടി എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് പി. സുശീലാദേവി.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഇനി കേൾക്കാം ഉദയഗീതം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ജെയിൻ സാബു പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം, അന്ധകാരത്തിൽ നിന്ന് ആദിയുഷസ്സിലേക്ക് ആരു പ്രപഞ്ചത്തെ നടത്തി.

प्रभातफेरी। പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. രാജ്യത്തെ വിമാനത്താവളങ്ങൾ, ആണവ നിലയങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തമാക്കാൻ കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയും ഡ്രോൺ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും കൈകോർക്കുന്നു. ഇതു സംബന്ധിച്ചുള്ള ധാരണാപത്രത്തിൽ ഇരുവിഭാഗവും ഒപ്പുവച്ചു. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ആദ്യപാദത്തിലെ ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് 7.8% രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിനെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സ്ഥാപനങ്ങൾക്ക് ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ സ്ഥാപിക്കുന്നത് എളുപ്പമാക്കാൻ ഏകീകൃത സംവിധാനം വാഗ്ദാനം ചെയ്യുന്ന കേരളം GCC ബോയിലർ പ്ലേറ്റ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കൃഷ്ണറും ഇന്നലെ റഷ്യയിലെത്തി. സിന്ധു നദിയിലെ ജലത്തിനായി പാകിസ്ഥാൻ നടത്തുന്ന പോർവിളിയും നിയമയുദ്ധവും അവഗണിച്ച് ലഡാക്കിലെ ഉപ്ഷിയിൽ ഇന്ത്യയുടെ ആദ്യ റോക്ക് ചെക്ക് ഡാം യാഥാർത്ഥ്യമായി. സിന്ധു ജലം ഇനി യഥേഷ്ടം പാകിസ്ഥാനിലേക്ക് ഒഴുകില്ല. ഇന്നലെ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ 48 അധ്യാപകർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ അധ്യാപക അവാർഡുകൾ സമ്മാനിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിലെ മത്സരത്തിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് കീഴടക്കി ഇന്ത്യ സെമിയിലെത്തി.

0: വാർത്താ അവലോകനം
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ രാകേഷ് കെ നായർ.
2: അർജന്റീന ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ലയണൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് 39-കാരനായ താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. 6 ലോകകപ്പുകളിൽ കളിച്ച താരം 2022 രാജ്യത്തിനായി കിരീടവും നേടി. അർജന്റീനയ്ക്കായി 207 കളികളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുണ്ട്. മദ്രാസ് റെജിമെന്റിന് കീഴിലെ സെക്കന്ദരാബാദിലുള്ള സൈനിക ആയുധപുരയിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും മോഷ്ടിച്ചു. ആയുധപുരയുടെ പൂട്ടുപൊളിച്ചാണ് 4 AK-203 അസോൾട്ട് റൈഫിളുകൾ ഉൾപ്പെടെ മോഷണം പോയത്. പോലീസും സൈന്യവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ ശബ്ദമുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വേദിയിലിരിക്കെയാണ് പരാമർശം. ഭീകരത ഒരു രാജ്യത്തെ സംബന്ധിച്ചും തന്ത്രപരമായ ആസ്തിയായി മാറാൻ പാടില്ലെന്ന് മോദി പറഞ്ഞു. കിർഗിസ്ഥാന്റെ തലസ്ഥാനമായ ബിഷ്കിൽ നടന്ന സംഘടനയുടെ 26-ാം ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. വിപണിയിൽ 10 കോടിയിലേറെ രൂപ വരുന്ന 12.80 kg MDMA മലപ്പുറം വയനാട് സ്വദേശികളായ 3 പേരെ കോയമ്പത്തൂരിൽ നിന്ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസ് ഇതുവരെ പിടികൂടിയതിൽ ഏറ്റവും കൂടിയ അളവ് മയക്കുമരുന്നാണിത്. 100 ഗ്രാം മുതൽ 500 ഗ്രാം വരെയുള്ള പാക്കറ്റുകളിൽ നിറച്ച് കാറിന്റെ ഡോർ പാഡിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. അമേരിക്കയിലെ കാലിഫോർണിയയിലെ മിൽപീറ്റ്സിൽ ഒരേ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ താമസിക്കുന്ന 2 മലയാളി യുവതികൾ കൊല്ലപ്പെട്ടു. തൃശൂർ മണ്ണുത്തി മുടിക്കോട് തെക്കൂട്ട് ഹരിദാസിന്റെയും സുഷമയുടെയും മകൾ അഞ്ജന ഹരി, തിരുവനന്തപുരം കേശവാസുരം സ്വദേശി മാത്യുവിന്റെയും ബസിയുടെയും മകൾ ആൻമേരി മാത്യു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിൽ ഇതേ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഇവരുടെ സുഹൃത്തായ കോട്ടയം സ്വദേശിനി അനിലയെ അറസ്റ്റ് ചെയ്തു. നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ വീണ്ടും വീഴ്ച. കഴിഞ്ഞ 6 ആഴ്ച നടന്ന നീറ്റ് PG രാജസ്ഥാനിലെ ജയ്പൂർ, സീതാപൂർ എന്നിവിടങ്ങളിലെ 2 സെന്ററുകളിൽ സാങ്കേതിക തകരാറുകൾ മൂലം പരീക്ഷ തടസ്സപ്പെടുകയായിരുന്നു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിന് കാരണമായത് ഹിമാലയത്തിലെ കൂറ്റൻ ഹിമപാളി ഇടിഞ്ഞു വീണതാണെന്ന് വിലയിരുത്തൽ. ഹിമതടാകം തകർന്നതോ ഭൂകമ്പമോ അല്ല ദുരന്ത കാരണമെന്ന് നേപ്പാൾ എൻവയൺമെന്റ് സൊസൈറ്റി അറിയിച്ചു. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ 5200 മീറ്റർ ഉയരത്തിലുള്ള ഹിമപാളി തകർന്ന് പാറക്കൂട്ടങ്ങൾക്കൊപ്പം ലഹിൻഡേ നദിയിൽ വീണതാണ് പ്രളയത്തിന് കാരണമായത്. പ്രളയത്തിൽ ഇതുവരെ 939 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 4247 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അപകടത്തിന് 10 ദിവസത്തിന് ശേഷം തൃശൂലി ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിനുള്ളിൽ നിന്ന് 2 പേരെ സൈന്യം രക്ഷിച്ചു. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരം നഗരത്തിൽ വർണ്ണാഭമായ ഘോഷയാത്രയുടെ സമാപനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഓണാഘോഷ സമാപന ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കലാപരിപാടികളും നിശ്ചല ദൃശ്യങ്ങളും

ഘോഷയാത്രയ്ക്ക് മോടികൂട്ടി. ബാറുകളിൽ നിന്ന് കൈക്കൂലിയും പാരിതോഷികവും കൈപ്പറ്റിയെന്ന് എക്സൈസ് കമ്മീഷൻ നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് കോട്ടയം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും 6 ഉദ്യോഗസ്ഥർക്കും സസ്പെൻഷൻ. ഡെപ്യൂട്ടി കമ്മീഷണർ എസ് അശോക് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ എം മാനുവൽ, പ്രവീൺ ശിവാനന്ദ്, ലാലു തങ്കച്ചൻ, ടി സന്തോഷ്, കെ ഷിജു, സിവിൽ എക്സൈസ് ഓഫീസർ എ എസ് വിശാഖ് എന്നിവർക്കാണ് സസ്പെൻഷൻ. ഇറാനിൽ ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുണ്ടായ സംഘർഷം 6 മാസം പിന്നിട്ടു. ബോംബാക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചെങ്കിലും മേഖലയിൽ സ്ഥിരമായ സമാധാനം ഇനിയും അകലെയാണ്. യുദ്ധമാരംഭിച്ചതിന് ശേഷം ഇറാൻ അടച്ച ഹോർമൂസ് കടലെടുക്ക് ഇനിയും തുറന്നിട്ടില്ല. ഏപ്രിൽ മുതൽ ജൂൺ വരെ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയ്ക്ക് 7.8% സാമ്പത്തിക വളർച്ചാ നിരക്ക്. വിവിധ ഏജൻസികളുടെ അനുമാനത്തിനുമപ്പുറമാണ് ഇക്കുറി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വളർച്ചാ നിരക്ക് 6.9%. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതിന് സമയക്രമം നിശ്ചയിച്ചു. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5:30 വരെ മുഖ്യമന്ത്രി സന്ദർശകരെ കാണും. വയോധികർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ താഴത്തെ നിലയിലുള്ള പരാതി പരിഹാര സെല്ലിൽ നേരിലെത്തി കാണും. സ്വർണത്തിനും വിദേശ വിനോദസഞ്ചാരത്തിനും ഉൾപ്പെടെ പണം ചെലവിടുന്നത് നിയന്ത്രിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലമുണ്ടായ പ്രതിസന്ധി മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ആഹ്വാനം. ചെക്ക് കേസിൽ പാലാ എം എൽ എ മാണി സി കാപ്പന് മുംബൈ ബോറിവാലയിലെ അഡീഷണൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി 1 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 4 കേസുകളിലായി ആകെ 5.30 കോടി രൂപ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടു. കോടതി വിധി സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും അഭിഭാഷകനെ ആലോചിച്ച് തുടർനടപടി സ്വീകരിക്കുമെന്നും മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത മുഴുവൻ എഫ്ഐആറുകളും സുപ്രീംകോടതി റദ്ദാക്കി. അന്വേഷണവും തുടർനടപടികളും പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജൂലൈ 20 മുതൽ 25 വരെ നടന്ന പ്രതിഷേധങ്ങളിൽ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വിലക്കിയിട്ടുണ്ട്. വന്യമൃഗ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് പൂർണ്ണ ബാധ്യതയുണ്ടെന്ന് ഹൈക്കോടതി. വന്യമൃഗങ്ങളുടെ ഉടമസ്ഥരാണ് സർക്കാരെന്നും അവ കർഷകരടക്കമുള്ള പൌരന്മാർക്കുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തമെടുക്കേണ്ട കടമ സർക്കാരിനുണ്ടെന്നും വിലയിരുത്തിയാണ് ജസ്റ്റിസ് സി പി എം മുഹമ്മദ് നിയാസിന്റെ ഉത്തരവ്. ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുതിർന്ന സന്യാസി സ്വാമി ഗോലോകാനന്ദ സമാധിയായി. 93 വയസ്സായിരുന്നു. 1963 സന്യാസം സ്വീകരിച്ചത്. കോഴിക്കോട്, ചെന്നൈ, തിരുവനന്തപുരം, ഹരിപ്പാട് തുടങ്ങിയ ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെയും ആശ്രമങ്ങളുടെയും കാര്യദർശിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആത്മീയ പ്രവർത്തനങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം, ഗ്രാമീണ സേവനം തുടങ്ങിയ മേഖലകളിലും നേതൃത്വം നൽകി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കാലാവധി അവസാനിക്കുന്ന പി എസ് സിയുടെ 18 സ്കൂൾ അധ്യാപിക റാങ്ക് പട്ടികകളുടെ കാലാവധി 6 മാസം കൂടി നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിവിധ ജില്ലകളിലെ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള തസ്തികകളാണിത്. കഴിഞ്ഞ മെയ് 25, ഓഗസ്റ്റ് 30 കാലാവധി അവസാനിക്കേണ്ടിയിരുന്ന 200+ പി എസ് സി പട്ടികകൾ നവംബർ 30 വരെ കാലാവധി നീട്ടിയിരുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കാമെന്നുള്ള വാഗ്ദാനം നടത്തിയ സംഭവത്തിലെ ക്രമക്കേടുകൾ പരിശോധിക്കാൻ ആഭ്യന്തരവകുപ്പ് പ്രത്യേകം അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. എ ഡി ജി പി പി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. ഐ എസ് ആർ ഒയുടെ GSAT-1A നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയം. GSLV-F17 വിക്ഷേപണ വാഹനത്തിൽ വെള്ളിയാഴ്ച ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ തത്സമയ ചിത്രം നൽകാൻ ശേഷിയുള്ളതാണ് ഉപഗ്രഹം. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ മന്ത്രിസഭ മുഴുവൻ കോഴിക്കോട് IIMൽ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. റീഇമാജിൻ കേരളം എന്ന ദ്വിദിന ശില്പശാലയിലാണ് മന്ത്രിസഭ മുഴുവനായും പങ്കെടുത്തത്. IIMലെ അധ്യാപകർക്കൊപ്പം ജപ്പാൻ, ലണ്ടൻ എന്നിവിടങ്ങളിലെ സർവകലാശാലകളിലെ അധ്യാപകരും നയിക്കുന്ന സെഷനുകളാണ് പരിശീലന പരിപാടിയിൽ ഉണ്ടായിരുന്നത്. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി റിവർ ഇന്ത്യ സന്ദർശിച്ചു. അടുത്ത 5 വർഷത്തിനകം ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. ഓഗസ്റ്റ് 4 എയർ ഇന്ത്യയുടെ ഫുക്കറ്റ് ഡൽഹി വിമാനം പറക്കുന്നതിനിടെ 300-അടി താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ മുഖ്യ പൈലറ്റ് സുദീപ് വസിഷ്ഠിനെ പിരിച്ചുവിട്ടു. സംഭവ സമയത്ത് സുദീപ് ലഹരി ഉപയോഗിച്ചിരുന്നതായി തെളിഞ്ഞതിന് പിന്നാലെയാണ് നടപടി. ഒളിമ്പിക് മെഡൽ ജേതാവും ജാവലിൻ താരവുമായ നീരജ് ചോപ്ര ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കില്ല. കണങ്കാലിനേറ്റ പരിക്ക് മൂലം സീസണിലെ ഇനിയുള്ള മത്സരങ്ങളിൽ നിന്ന് പിന്മാറുകയാണെന്ന് നീരജ് ചോപ്ര വ്യക്തമാക്കി. ബ്രസൽസിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് ഫൈനലിനും നീരജ് ചോപ്ര ഉണ്ടാവില്ല. കഴിഞ്ഞ 2 ഏഷ്യൻ ഗെയിംസിലും ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ നീരജിൽ നിന്ന് ഇത്തവണ ഇന്ത്യ ഹാട്രിക് സ്വർണം പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ

0: തായ്ലൻഡിനും ഹോങ്കോങ്ങിനുമെതിരെ ഇന്ത്യക്ക് വിജയം. തായ്ലൻഡിനെതിരെ ഇന്ത്യ 94 റൺസിനാണ് വിജയിച്ചത്. ഹോങ്കോങ്ങിനെതിരെ 137 റൺസിനും ഇന്ത്യൻ ടീം ജയം നേടി. മത്സരത്തിൽ സെഞ്ചുറി നേടിയ സ്മൃതി മന്ധാന രാജ്യാന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വനിതാ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ ഈ മാസം 19 മുതൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് 768 അംഗ ഇന്ത്യൻ സംഘം, 503 അത്ലറ്റുകളും 265 ഒഫീഷ്യലുകളുമാണ് സംഘത്തിലുള്ളത്. കായിക താരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായി സേഫ് ഗാർഡിംഗ് ഓഫീസറും ആദ്യമായി സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റിൻഡീസ് മുൻ ക്രിക്കറ്റ് താരം ക്രിസ് ഗെയിൽ തിരുവനന്തപുരം സന്ദർശിച്ചു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നടക്കുന്ന കേരള ക്രിക്കറ്റ് ടൂർണമെന്റിൽ അതിഥിയായിട്ടാണ് ക്രിസ് ഗെയിൽ എത്തിയത്. ലീഗിലെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് മത്സരത്തിന് ശേഷം ക്രിസ് ഗെയിൽ കാണികൾക്ക് ആവേശമായി മൈതാനത്തിറങ്ങുകയും ചെയ്തു. ബ്രസീൽ ലെജൻസും ഇന്ത്യൻ ഓൾസ്റ്റാർസും തമ്മിൽ 20 കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന സൗഹൃദ ഫുട്ബോൾ മത്സരം 23 മാറ്റി. ചെന്നൈ, കൊച്ചി, ഹൈദരാബാദ്, മുംബൈ, ദുബായ് എന്നീ 5 നഗരങ്ങളിലായി ബ്രസീൽ മുൻ രാജ്യാന്തര ഫുട്ബോൾ താരങ്ങൾ നടത്തുന്ന പര്യടനത്തിലെ രണ്ടാമത്തെ മത്സരമാണ് കൊച്ചിയിൽ നടക്കുക. സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 24 മുതൽ 29 വരെ കോഴിക്കോട് നടക്കും. അണ്ടർ 14, 17, 19 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായി 10,000 കായിക പ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും.
1: വാർത്താവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ രാകേഷ് കെ നായർ.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.

0: നമസ്തേ അനന്തപുരിനി, 6:55 തുടർന്ന് കേൾക്കാം.
1: പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. മുൻ തലമുറകളെ അപേക്ഷിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗോളതലത്തിൽ കൺസൾട്ടിംഗ്, അക്കൌണ്ടിംഗ്, ധനകാര്യ നിയമ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്തു. ഡൽഹി സർവകലാശാലയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്താണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മുൻകാലങ്ങളിലെ വെല്ലുവിളികളെയും ഇന്നത്തെ നേട്ടങ്ങളെയും താരതമ്യം ചെയ്ത് ഭീകരവാദത്തെ പരാജയപ്പെടുത്തിയെന്നും സായുധസേന ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ആത്മവിശ്വാസം കൈവരിച്ചുവെന്നും ജമ്മുകശ്മീർ മുതൽ വടക്കുകിഴക്കൻ മേഖലകളിൽ വരെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തുടർച്ചയായി വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക കണക്കുകൾ നിരത്തി ഏപ്രിൽ ജൂൺ കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 9% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇരുചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ 20%, മുച്ചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏകദേശം 30% വളർച്ചയുണ്ടായതോടെ മൊത്തം വാഹന വിൽപ്പനയിൽ 20%-ൽ വർധന രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഉരുക്ക്, സിമെന്റ് എന്നിവയുടെ ഉപഭോഗത്തിലുണ്ടായ 8% വർധന, നിർമ്മാണം, ഭവന നിർമ്മാണം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്മാർട്ട് ഫോൺ കയറ്റുമതി 2,00,000 കോടി രൂപ കടന്നുവെന്നും ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 2,00,000 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാംഘട്ടത്തിന് ഈ മാസം 28 തുടക്കം കുറിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും തൂഫാൻ ഗ്രാമസഭകൾ രൂപീകരിച്ച് 10 പേരടങ്ങുന്ന തൂഫാൻ സ്ക്വാഡുകൾ ഉണ്ടാക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ പോലീസിന്റെ ഭാഗമാകുമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 7 കരട് നോട്ടിഫിക്കേഷനിൽ ഭേദഗതികൾ വരുത്തി ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ കേന്ദ്ര സമിതിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട നടപടികളെടുക്കുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന് പുറത്തുപോകേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പുതുയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിന് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. സംഗമത്തിന്റെ ഭാഗമായി ക്യാമ്പസിലെ അർജുന പദിൽ മന്ത്രിസഭാംഗങ്ങളുടെ ഫോട്ടോ സെഷനും മുഖ്യമന്ത്രിയുടെ അശോക വൃക്ഷത്തൈ നടീലും നടന്നു. ദേശീയപാതയിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ അശാസ്ത്രീയ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. തൃശൂർ കയ്പമംഗലത്ത് ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സൗദി അറേബ്യ സന്ദർശനത്തിന് റിയാദിലെത്തി. സൗദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖരുമായും സന്ദർശനവേളയിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ IIT മദ്രാസിലെ പരിപാടികളിലും SCS ക്യാമ്പസിലെ ഉദ്ഘാടന ചടങ്ങിലും സേവ്യർ ബെറ്റൽ പങ്കെടുക്കും. 8 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചു. പട്ന, കൊൽക്കത്ത, രാജസ്ഥാൻ, ബോംബെ, പഞ്ചാബ്, ഹരിയ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക് ഹൈക്കോടതികളിലാണ് നിയമനം. സുപ്രീംകോടതി കോളേജിയം ശുപാർശ ചെയ്ത് ദിവസങ്ങൾക്കകമാണ് നിയമനമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി തടസ്സം കാരണം നീറ്റ് PG പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 പരീക്ഷാകേന്ദ്രങ്ങളിൽ സുഗമമായി പരീക്ഷ നടന്നതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. അന്തമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ ഈ പദവി വഹിക്കുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരമാണ് നിയമനം. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുവെന്ന് വിവിധ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിലെന്ന വ്യാജേന പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങളെ ഇസ്രയേലിലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബി വീണ്ടും അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന അക്രമങ്ങളിൽ ഭയചകിതരായ പലസ്തീൻ അമേരിക്കൻ നിവാസികളെ സന്ദർശിക്കവെ ഇത്തരം അക്രമങ്ങളെ ഭീകരപ്രവർത്തനം എന്നേ വിശേഷിപ്പിക്കാനാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ 18.1 ഓവറിൽ 55 റൺസിന് പുറത്താക്കി. 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാകിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. വിദ്യാർത്ഥികൾ പരസ്പരം മനസ്സിലാക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സൌഹൃദത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഇടങ്ങളായി ക്യാമ്പസുകൾ മാറണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് MLA പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കുവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസനെ ചുമതലപ്പെടുത്തിയതായി KPCC പ്രസിഡന്റ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ശക്തമായ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം മന്ത്രി AP അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് കുന്നമംഗലം മണ്ഡലത്തിലെ സ്കൂളുകളെ സമ്പൂർണ്ണ AI വിദ്യാലയങ്ങളാക്കുന്നതിന് MA റസാഖ് മാസ്റ്റർ MLA വിഭാവനം ചെയ്ത മാസ്റ്റർ AI പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാസ്റ്റർ AI ടീച്ചേഴ്സ് സമ്മിറ്റ് CWRDM ക്യാമ്പസിൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർകോട് ITIയിൽ നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. എഞ്ചിനീയറിംഗ്, നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ITI യോഗ്യത നേടിയ ട്രെയിനികൾക്ക് മേളയിൽ പങ്കെടുക്കാം. പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വയനാട്

കമ്പളക്കാട് സ്വദേശിയാണ്. കൊച്ചി മെട്രോ റെയിൽ ഫിനാൻസ് ഡയറക്ടറായി രവീന്ദ്രകുമാർ പഥക് ചുമതലയേറ്റു. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഫിനാൻസ് ചീഫ് ജനറൽ മാനേജറായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറാശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: അഭിമന്യു എന്ന ചിത്രത്തിന് വേണ്ടി എൻ ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്, അടുത്തിടെ DRDO വികസിപ്പിച്ച ദീർഘദൂര ഭൂവ്യോമ മിസൈലിന്റെ പേരെന്താണ്? ആവർത്തിക്കാം, അടുത്തിടെ DRDO വികസിപ്പിച്ച ദീർഘദൂര ഭൂവ്യോമ മിസൈലിന്റെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിയുടെ FM ന്യൂസ് ഹെഡ്ലൈൻസിനു ശേഷം കേൾക്കാം. അതുവരെ കാത്തിരിക്കും.
1: കാർഷിക മേഖലാ വാർത്തകൾ. MS സ്വാമിനാഥൻ ഗവേഷണ നിലയവും JSW ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഈ മാസം 15 നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവവൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പരിസ്ഥിതി സംരക്ഷണവും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. റബ്ബർ ബോർഡിന്റെ കീഴിൽ പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം ഈ മാസം 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. വിളവെടുപ്പ്, വിവിധ ഇനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9207485392 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ റബ്ബർ ബോർഡ് വെബ്സൈറ്റ് www.rubberboard.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. വെള്ളായണി കാർഷിക കോളേജിലെ മോളിക്കുലാർ ബയോളജി ആന്റ് ബയോടെക്നോളജി വിഭാഗത്തിൽ ബയോ ഇൻഫർമാറ്റിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്നതിനായി ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഈ മാസം 23 വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. പ്രതിമാസം പരമാവധി വേതനം 44,100 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 1 വർഷത്തേക്കോ സ്ഥിര നിയമനം അല്ലെങ്കിൽ സ്ഥലമാറ്റം മുഖേന ഒഴിവു നികത്തൽ നടത്തുന്നതുവരെയോ ഏതാണോ ആദ്യം അതുവരെയുള്ള കാലയളവിലേക്കാണ് നിയമനം. ബയോ ഇൻഫർമാറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും PhD അല്ലെങ്കിൽ നെറ്റ് യോഗ്യതയും ഉള്ള ഉദ്യോഗാർത്ഥികൾ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, മേൽവിലാസം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, തിരിച്ചറിയൽ രേഖ, സംവരണത്തിന് അർഹരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തിരുവനന്തപുരത്തുള്ള വെള്ളായണി കാർഷിക കോളേജ് ഡീൻ ഓഫ് ഫാക്കൽറ്റിയുടെ ഓഫീസിൽ ഈ മാസം 23 രാവിലെ 9:30 ഹാജരാകേണ്ടതാണ്. നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ നെറ്റ് യോഗ്യതയില്ലാത്തവരെയും പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 04712381002 അല്ലെങ്കിൽ 23819915 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ

0: കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ, കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 6950024 എന്നീ മേൽവിലാസത്തിലോ kepkopoultry@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9809159559 എന്നീ ഫോൺ നമ്പരിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അരുൺ ചീര, അർക്ക അനാമിക വെണ്ട, ഹരിത വഴുതന, സൌഭാഗ്യ വെള്ളരി, വാളരിപ്പയർ, KR-H1 പീച്ചിങ്ങ, പ്രഗതി പാവൽ എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188248481 എന്ന ഫോൺ നമ്പരിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

0: ചരിത്രത്തിൽ ഇന്ന് 1965 സെപ്റ്റംബർ 6 പാകിസ്ഥാന്റെ കടന്നുകയറ്റത്തിനെതിരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചതോടെ ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചു. ജമ്മു കാശ്മീരിലേക്ക് കടന്നുകയറാൻ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന രഹസ്യ നീക്കമാണ് യുദ്ധത്തിന് പ്രധാന കാരണമായത്. 1990 സെപ്റ്റംബർ 6 ഇന്ത്യൻ പാർലമെന്റ് ചരിത്ര പ്രസിദ്ധമായ പ്രസാർ ഭാരതി ബിൽ പാസാക്കിയത്. ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയ്ക്കും സ്വയംഭരണാവകാശം നൽകി സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് മുക്തമാക്കുക എന്നതായിരുന്നു ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും നിഷ്പക്ഷമായ വാർത്താ വിതരണം സാധ്യമാക്കുകയുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. 2018 സെപ്റ്റംബർ 6 സ്വവർഗാനുരാഗം ക്രിമിനൽ കുറ്റമാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് ഭാഗികമായി റദ്ദാക്കിക്കൊണ്ട് സുപ്രീംകോടതി ചരിത്രവിധി പ്രസ്താവിച്ചത്. പരസ്പര സമ്മതത്തോടെയുള്ള സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമല്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയ ഈ കേസ് നവ്തേജ് സിംഗ് ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. പ്രശസ്ത ഇറ്റാലിയൻ ഓപ്പറ ഗായകനായ ലൂസിയാനോ പവറോട്ടി 2007 സെപ്റ്റംബർ 6 അന്തരിച്ചു. ഉയർന്ന സ്വരത്തിലുള്ള കുറിപ്പുകൾ വളരെ അനായാസമായി പാടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ലോകമെമ്പാടുമുള്ള സംഗീതപ്രേമികളെ ആകർഷിച്ചു. കിങ് ഓഫ് ദി ഹൈ സീസ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ലോക പ്രശസ്ത ജാപ്പനീസ് ചലച്ചിത്ര സംവിധായകനായ അകിര കുരോസാവ 1998 സെപ്റ്റംബർ 6 അന്തരിച്ചു. രഷോമോൺ, സെവൻ സാമുറായ്, റാൻ, യോജിംബോ എന്നിവ അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസുകളായി കണക്കാക്കപ്പെടുന്നു. ചലച്ചിത്ര ലോകത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്.
1: മൈ ജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഇനി ആയുരാരോഗ്യം. ആയുരാരോഗ്യത്തിൽ ഇന്ന് ദഹന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബി വി ബിനയ.
1: ആമാശയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹന അസ്വസ്ഥതകൾ എന്നും അറിയപ്പെടുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. വയറ്റിൽ ഭയങ്കര ഗ്യാസ് ആണെന്ന് തോന്നുന്നു, ആകെ വീർത്തതുപോലെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറയാത്തവർ ഉണ്ടാകില്ല. ഗ്യാസ്ട്രബിൾ എന്നാൽ പലതരം അസ്വാസ്ഥ്യങ്ങളാണ്. ഇതൊരു രോഗമല്ല, പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന്, ഏമ്പക്കമായി മുകളിലൂടെയും രണ്ട്, അഥവാ വായുവായി താഴേക്കും. വൻകുടലിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് പോകാതെ കെട്ടി നിൽക്കുമ്പോഴാണ് വയർ വീർത്ത് നിൽക്കുന്നത്. സാധാരണ ആമാശയ രോഗാവസ്ഥകളുടെ കാരണം, ലക്ഷണം, ചികിത്സ എന്നിവ എന്താണെന്ന് നോക്കാം. അമിതമായ അധോവായു, ഏമ്പക്കം, പുളിച്ചു തികട്ടൽ, വയറു വീർത്തിരിക്കുക, നെഞ്ചരിച്ചിൽ, ചിലരിൽ നെഞ്ചുവേദന, പുറം വേദന, വയറിന്റെ പല ഭാഗത്തായുള്ള വേദന മുതലായവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങുന്ന വായു, ദഹനപ്രക്രിയ ശരിയായി നടക്കാതെ വരിക, മദ്യപാനം, പുകവലി, ചില മരുന്നുകളുടെ ഉപയോഗം, അമിതമായ മാനസിക സമ്മർദ്ദം, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, അമ്ലരസം കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഗ്യാസ്ട്രിക് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ആസ്പിരിൻ, സ്റ്റിറോയിഡുകൾ, എറിത്രോമൈസിൻ മുതലായ മരുന്നുകൾ ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ചൂടും എരിവും കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ മദ്യപാനം, പുകവലി, രാത്രി വൈകിയുള്ള ഭക്ഷണം, വയറു നിറച്ചുള്ള ഭക്ഷണം, പാൽ, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത ഗ്യാസ്ട്രബിൾ, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അമിത ക്ഷീണം, ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ,

0: എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. അതായത് മിതവും ക്രമവുമായ ഭക്ഷണരീതി സ്വീകരിക്കുക, കോള പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, തണുത്തതും പഴകിയതുമായ ഭക്ഷണം ഒഴിവാക്കുക, ശരീരം അധികം അനങ്ങാതെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക, ഇടയ്ക്കിടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ചെറു വ്യായാമങ്ങളോ ചെയ്യുക, ആഹാര സാധനങ്ങൾ വേണ്ടത്ര വേവിച്ചു കഴിക്കണം. ശരിയായി വേവാത്ത ഭക്ഷണം ഗ്യാസിന് കാരണമാകും. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതുപോലെ തോന്നുക, ഏമ്പക്കം, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഹൃദയാഘാതം മൂലവും ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്യാസ് ട്രബിൾ ആണെന്ന് കരുതി ലഘുവായി എടുക്കാതെ വൈദ്യസഹായം തേടുക. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പല രീതിയിൽ ഉണ്ടാകാം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ പോലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണ്ടത്ര കഴിക്കാത്തത് ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഇടയാക്കും. കൂടുതൽ എരിവുള്ളതോ കൊഴുപ്പുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആമാശയത്തിനുള്ളിലെ മ്യൂക്കസ് പാളിയെ സാവധാനം നശിപ്പിക്കും. അതുപോലെ മാനസിക സമ്മർദ്ദം ദഹനത്തെ ബാധിക്കും. ഇത് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളായ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് രോഗം, പെപ്റ്റിക് അൾസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് രോഗം അല്ലെങ്കിൽ സിലിയാക് രോഗം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ആസ്പിരിൻ ഉൾപ്പെടെയുള്ള ചില മരുന്നുകൾ, ഗർഭനിരോധന ഗുളികകൾ മുതലായവ ആമാശയപാളിയെ സാവധാനത്തിൽ നശിപ്പിക്കുന്നു. അത് മുഖേന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദഹന പ്രക്രിയയിലെ മാറ്റങ്ങളും ആരോഗ്യപരമായ അവസ്ഥകളുടെ ഉയർന്ന വ്യാപനവും കാരണം പ്രായമായവർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, GERD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുടെ കുടുംബചരിത്രം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ, ശരിയായ വൈദ്യചികിത്സ എന്നിവയിലൂടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഫലപ്രദമായി തടയാനോ നിയന്ത്രിക്കാനോ സാധിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ദഹന പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ BV വിനയ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
5: ഇത്രയും കുറഞ്ഞ വിലയില് ഇതെങ്ങനെ കിട്ടുന്നു?
6: അതാണ് മൈ ജി പ്രൈസ് ചാലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
7: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈ ജി പ്രൈസ് ചാലഞ്ച്.
6: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
7: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
6: ടി എൻ സി അപ്ലൈ.

0: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തൊഴിൽ ദർശനം.
5: കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള പവർഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ അപ്രന്റിസ്ഷിപ്പിന് അവസരം. വിവിധ റീജിയണുകളിലായി 270 ഒഴിവുണ്ട്. സതേൺ റീജിയൻ 2-ൽ 32 ഒഴിവുണ്ട്. ഇതിൽ 10 ഒഴിവ് കേരളത്തിലാണ്. കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായാണ് കേരളത്തിലെ പരിശീലന കേന്ദ്രങ്ങൾ. ITI, ഡിപ്ലോമ, ബിരുദ യോഗ്യതയുള്ളവർക്കാണ് അവസരം. 1 വർഷമാണ് പരിശീലനം. ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ, സിവിൽ വിഷയങ്ങളിലാണ് എല്ലാ റീജിയനുകളിലും ഒഴിവുള്ളത്. കേരളത്തിലെ ഒഴിവുകൾ: ITI ഇലക്ട്രീഷ്യൻ 2, ഡിപ്ലോമ സിവിൽ 1, ഇലക്ട്രിക്കൽ 5, ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ 2. സതേൺ റീജിയൻ 2-ൽ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലായി 22 ഒഴിവുകൂടിയുണ്ട്. മറ്റ് റീജിയനുകളും ഒഴിവും: സതേൺ റീജിയൻ 1 22, വെസ്റ്റേൺ റീജിയൻ 2 38, വെസ്റ്റേൺ റീജിയൻ 1 27, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ 26, ഈസ്റ്റേൺ റീജിയൻ 2 21, ഈസ്റ്റേൺ റീജിയൻ 1 20, നോർത്തേൺ റീജിയൻ 3 25, നോർത്തേൺ റീജിയൻ 2 24, നോർത്തേൺ റീജിയൻ 1 35. യോഗ്യത: ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ, BE, BTech, BSc എഞ്ചിനീയറിംഗ്. യോഗ്യത: കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നേടിയതായിരിക്കണം. ബിരുദ, ഡിപ്ലോമ യോഗ്യതയുള്ളവർ NATS.education.gov.in പോർട്ടലിലും ITIക്കാർ apprenticeshipindia.gov.in എന്ന പോർട്ടലിലും രജിസ്റ്റർ ചെയ്ത ശേഷം പവർഗ്രിഡിന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കണം. ബിരുദ, ഡിപ്ലോമ യോഗ്യതയുള്ളവർ രജിസ്റ്റർ ചെയ്യേണ്ട പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി: NATS.education.gov.in. ITIക്കാർ രജിസ്റ്റർ ചെയ്യേണ്ട പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി: apprenticeship.gov.in. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.powergrid.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.powergrid.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 10. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ അസിസ്റ്റന്റ് പ്രോവിഡന്റ് ഫണ്ട് ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 80 ഒഴിവുണ്ട്. വിജ്ഞാപന നമ്പർ 52/2026. തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ജനറൽ 29, EWS 8, OBC 18, SC 15, ST 10 എന്നിങ്ങനെയാണ് സംവരണം. 3 ഒഴിവ് ഭിന്നശേഷിക്കാർക്ക് നീക്കിവെച്ചു.

0: യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ്. കമ്പനി ലോ, ലേബർ ലോസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ ഏതിലെങ്കിലും ഡിപ്ലോമ നേടിയവർക്ക് മുൻഗണന ലഭിക്കും. പ്രായം 35 വയസ്സ് കവിയരുത്. എസ്സി എസ്ടി വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒബിസി വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും എസ്സി എസ്ടി വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 25 രൂപ ഓൺലൈനായി അടയ്ക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 11.
1: തൊഴിൽ ദർശനം.
2: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം.

0: ഓയിൻമിക്കുറുപ്പിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, സുജാത പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഉത്സവമേളം.
1: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
2: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
1: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ നേടാനും അവസരം.
2: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
1: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.

സവിധം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. ആകാശവാണി അനന്തപുരി FM 101.9 നമസ്തേ അനന്തപുരിയാണ് കേൾക്കുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ഇനി കണ്ടതും കേട്ടതും.
1: അകത്തോട്ട് വരട്ടെ മുതലാളി.
2: ആ കയറി വാടെ. ഈ മുതലാളിയും തൊഴിലാളിയും ഒന്നും വേണ്ടാന്ന് എത്ര തവണ നിന്റോട് പറഞ്ഞതാ.
1: സോറി സാറേ, ശീലം കൊണ്ട് വന്നു പോകുന്നതാ. സാറ് ബോംബെ എന്നെപ്പോ എത്തി?
2: ഞാൻ എപ്പോ വന്നാ തനിക്കെന്താ. ആഹാ, അങ്ങോട്ടിരി ഇരി.
1: താങ്ക് യു സാറേ. എന്തിനാ വിളിച്ചേ?
2: തന്നെ പിടിച്ച് ചീപ്പ് എഡിറ്ററാക്കിയ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ മൂന്നാല് ദിവസം സ്ഥലത്തില്ലേ, താൻ സകലവും കൊളമാക്കും.
1: അതിനിപ്പോ എന്താ ഉണ്ടായേ?
2: എന്താ നാടേ നമ്മുടെ ചാനലിന്റെ പേര്?
1: അതെന്തൊരു ചോദ്യവാ, അതിപ്പോ എല്ലാവർക്കും അറിയാവുന്നതല്ലേ.
2: എന്നാലും അങ്ങനെയല്ല, തന്റെ വായി എന്ന് കേൾക്കുമ്പോ ഒരു സുഖവാ. താനൊന്ന് പറയണോ കിണിക്കാതെ?
1: നഗ്നസത്യം.
2: അത്രേ ഉള്ളോ? മുഴുവൻ ഒന്നുകൂടെ പറഞ്ഞേ.
1: നഗ്നസത്യം സമ്പൂർണ്ണ ചലച്ചിത്ര രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കുറ്റാന്വേഷണ വാർത്താ ചാനൽ.
2: നമ്മള് വാരിക അടച്ചുപൂട്ടി ഓൺലൈൻ ചാനൽ തുടങ്ങിയത് എന്നായിരുന്നു?
1: അത് മറ്റേ കോവിഡ് കഴിഞ്ഞപ്പോ.
2: അന്ന് മുതല് അങ്ങനെ വച്ചടി വച്ചടി കേറി വരുവല്ലായിരുന്നോ?
1: പിന്നല്ലാതെ എന്തോ സംശയം.
2: പിന്നെ എന്താണോ ഇപ്പൊ ഒരു ഇറക്കം?
1: ഒരിറക്കോ ഇല്ലെന്റെ മുതലാളി. സോറി സാറേ.
2: ആര് പറഞ്ഞു? ചാനലിന്റെ വ്യൂസ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് എങ്ങനാടോ ടപ്പേന്നങ്ങ് കീപ്പോട്ട് പോയേ?
1: വ്യൂസ് അങ്ങനെ കേറി ഇറങ്ങിയൊക്കെ നിക്കും സാറേ. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 10-20 ലക്ഷം ഉണ്ടല്ലോ.
2: സബ്സ്ക്രൈബേഴ്സിനെയും കെട്ടിപ്പിടിച്ചിരുന്നോണ്ട് കാര്യമില്ല, വ്യൂസ് അങ്ങനെ കേറി കേറി പോണം.
1: അത്
2: എന്താണാ പറ്റിയത്?
1: ഈ ആഴ്ച നമുക്ക് ചെറിയൊരു അടി പറ്റി.
2: അടിയോ? എന്തടി?
1: മറ്റേ കുറുക്കം മൂലയെന്ന് കാണാതായ സിനിമാക്കാരൻ ചെക്കന്റെ കേസില്ലേ?
2: ചെറുക്കന്റെ കേസ്?
1: ആ സ്റ്റോറി നമ്മളെങ്ങനെ കൊഴുപ്പിച്ചുകൊണ്ട് വരുമായിരുന്നു.
2: ആരുന്നല്ല? എന്നിട്ട്?
1: അവനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ, വിഷം കൊടുത്ത് വെള്ളത്തിൽ താത്തിയതാണോ, അങ്ങനെ പല പല സാധ്യതകളും ഓരോരോ സ്റ്റോറി ആയിട്ട് നമ്മളങ്ങനെ കേറ്റിക്കൊണ്ട് വരുമായിരുന്നല്ലോ.
2: എന്നിട്ട്?
1: ചെറുക്കൻ തിരിച്ചു വന്നു.
2: തിരിച്ചു വന്നോ?
1: ആ, അത് മറ്റവന്മാരടിച്ചോണ്ട് പോയി. ആ സ്റ്റോറി നമ്മളെക്കാലും മുമ്പേ അവന്മാര് ബ്രേക്ക് ചെയ്ത് ഇന്റർവ്യൂ എടുത്ത് ഇപ്പം താണ്ടെ ഓരോ പാർട്ടായിട്ട് കൊടുത്തോണ്ടിരിക്കണം.
2: ബെസ്റ്റ്.
1: അതിനിടയ്ക്ക് നമ്മൾ മറ്റേതൊന്ന് കയറ്റിവിട്ട് ഇതൊന്ന് ചീറ്റിക്കാൻ നോക്കി.
2: അത്
1: മറ്റേ നേതാവിന്റെ ആരോപണം, കുഴൽപ്പണം. ക്ലച്ച് പിടിച്ചില്ല. അപ്പോഴേക്ക് അവന്മാർ ആ ചെറുക്കനെ വെച്ച് മറ്റേ കേസ് കയറ്റിവിടാൻ തുടങ്ങി.
2: ഏത് കേസ്?
1: സംവിധായകന്റെ മറ്റേ കേസ്.
2: ഓ, സംവിധായകന്റെ മറ്റേ. ആദ്യം പോയി ബിസിനസ് പഠിച്ചിട്ടാണോ?
1: പണ്ടത്തെ പോലല്ല, ടൈറ്റ് കോമ്പറ്റീഷൻ അല്ലേ എന്റെ മുതലാളി. ഓരോ മണിക്കൂർ വെച്ച് പുതിയ പുതിയ ഓൺലൈൻ ചാനലുകൾ അങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കുവല്ലേ.
2: അതിനെന്താ, മാർക്കറ്റായ പുതിയ പുതിയ സാധനങ്ങൾ പൊങ്ങി വന്നോണ്ടിരിക്കും. എരിവും ചൂടുമുള്ള സാധനം കൊടുക്കുന്നവന്റെ കയ്യിൽ നിന്ന് ആളുകൾ വാങ്ങിക്കും, അത് വിറ്റുപോവും. അതുണ്ടാക്കി കൊടുക്കുന്നതിലാ മിടുക്ക്. ഏത്
1: സംഗതി ശരി തന്നെ, പക്ഷേ
2: എന്താന്ന് പക്ഷേ, ഓരോ സ്റ്റോറിയും കാണുമ്പോ അടുത്തത് കാണാൻ ആവേശം തോന്നണം, അത് കാണുമ്പോ അടുത്തത്, അങ്ങനെ കേറി കേറി പോണം. പിടി ഒന്ന് വിട്ടാ തീർന്നു.
1: പറയാ എളുപ്പവാ, ചെയ്യുമ്പോ അറിയാൻ പാട്.
2: അതിന് പണി പഠിക്കണം. എടാ ചീപ്പടിറ്ററേ, ദാ ഈ ബാഗിനകത്ത് എന്താന്നറിയാവാടാ.
1: എന്തുവാ സാറേ?
2: ഒരു കുഞ്ഞറിഞ്ഞു പോവരുത്.
1: ഏയ്, ഇല്ലില്ല.
2: ഇത് അടുത്ത ഒരു മാസത്തേക്ക് നമ്മുടെ വണ്ടി ഓടിക്കാനുള്ള എണ്ണയാണോ?
1: മനസ്സിലായില്ല.
2: മനസ്സിലാവാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? ഞാൻ മൂന്നാല് ദിവസം ബോംബെയിൽ പോയി നിന്നത് കാറ്റ് കൊള്ളാനാന്ന് വിചാരിച്ചോ?
1: ഒന്ന് തെളിച്ച് പറയണ്ട സാറേ.
2: എടോ, ഇത് മുഴുവൻ നമ്മുടെ സിനിമാക്കാരുടെ സ്റ്റോറീസാ. ഡയറക്ടർമാര്, താരങ്ങള്, സകലവന്മാരുടെയും ഉണ്ട്. മൊത്തം ഇന്റർവ്യൂവാ. ഇതുവരെ ലോകത്തൊരുത്തിനും കിട്ടാത്ത കൊറേ ക്ലിപ്സും ഉണ്ട്. ഫേസ് മാസ്ക് ചെയ്തും ചെയ്യാതെയും.
1: അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
2: ക്യാപ്ഷൻ: കീറുന്ന മുഖംമൂടികൾ, കിടുങ്ങുന്ന സിനിമാ ലോകം, ഒരൊന്നൊന്നര മാസം ഓടിക്കോളും.
1: ഞാൻ ആ കാലി വീണൊന്ന് തൊഴട്ടെന്റെ മുതലാളി. അയ്യോ സാറേ,
2: വേഗം സ്റ്റുഡിയോയിൽ കയറി പണി തുടങ്ങിക്കോ. വിട്ടോ വിട്ടോ വിട്ടോ, ഇന്ന് തന്നെ ഫസ്റ്റ് എപ്പിസോഡ് കയറണം.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: പിന്നണിയിൽ രാജ്മോഹൻ കോവളശ്ശേരി, ബിജു കല്ലുവാതുക്കൽ, രചന TK മനോജൻ.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്.

0: പല്ലവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ഞരുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. നമസ്തേ അനന്തപുരി. ഇനി FM ന്യൂസ് ഹെഡ്ലൈൻസിനു ശേഷം തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവി വഹിക്കുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരമാണ് നിയമനം. സംസ്ഥാനത്ത് തുടക്കം കുറിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി രാജ്യത്ത് വലിയ ശ്രദ്ധയാകർഷിച്ചുവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരി വ്യാപനമെന്നതുകൊണ്ടാണ് പദ്ധതിക്ക് ഏറെ സാമൂഹ്യ പിന്തുണ കിട്ടിയതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. പരസ്പരം മനസ്സിലാക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സൌഹൃദത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഇടങ്ങളായി ക്യാമ്പസുകൾ മാറണമെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന്റെ പുറത്തു പോകേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ആരോഗ്യ സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ കെട്ടിടം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് MLA പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കുവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസനെ ചുമതലപ്പെടുത്തിയതായി KPCC പ്രസിഡന്റ് മന്ത്രി സണ്ണി ജോസഫ്. ഇക്കാര്യത്തിൽ ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം ചേർന്നു. മന്ത്രി AP അനിൽകുമാറിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 7-വയസ്സുകാരി പരിസ്ഥിതി പ്രവർത്തക റൂഹി മുക്സബിനെ മന്ത്രി ബിന്ദു കൃഷ്ണ കോഴിക്കോട്ടെ വീട്ടിലെത്തി അഭിനന്ദിച്ചു. റൂഹിയെ പൊന്നാട അണിയിച്ച് ആദരിച്ച മന്ത്രി അവളുടെ പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലയിലെ വിവിധ ഗ്രാമീണ മേഖലകളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് 5 പുതിയ റെഗുലർ സ്റ്റേജ് കാരേജ് പെർമിറ്റുകൾക്ക് കാസർഗോഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അനുമതി നൽകി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശപ്രകാരമാണ് അനുമതി നൽകിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 10 മണിക്ക്.

ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക്. ചോദ്യമിതായിരുന്നു, അടുത്തിടെ DRDO വികസിപ്പിച്ച ദീർഘദൂര ഭൂവ്യോമ മിസൈലിന്റെ പേരെന്താണ്? ശരിയുത്തരം കുശ. യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ, വലിയ ശത്രുവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ആകാശ ഭീഷണികളെ വളരെ ദൂരത്തിലും ഉയരത്തിലും വെച്ച് നശിപ്പിക്കാൻ കുശയ്ക്ക് കഴിയും. ഒഡീഷയിലെ ഡോ APJ അബ്ദുൽ കലാം ദ്വീപിലാണ് പരീക്ഷണം നടത്തിയത്.

0: പണിക്കുലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
2: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
1: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
2: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: ടിഎൻസി അപ്ലൈ.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.

0: വരികൾ എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: ഇനി കാലം സാക്ഷി.
2: അഭിനേതാവും പാട്ടുകാരിയുമായിരുന്ന മാവേലിക്കര പൊന്നമ്മ 1927 ജനിച്ചു. പഠനകാലത്ത് തന്നെ നാടകത്തോടും സിനിമയോടും പൊന്നമ്മയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. അധ്യാപികയായി ജോലി കിട്ടിയപ്പോഴും കലയോടുള്ള അഭിനിവേശം അവർ ഉപേക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നാടകവേദിയിലേക്ക് കടന്നു വരാൻ വിലക്കുണ്ടായിരുന്ന കാലത്താണ് പൊന്നമ്മ ഈ രംഗത്തേക്ക് എത്തുന്നത്. കേശവദേവിന്റെ സുഹൃത്ത് എന്ന നാടകത്തിൽ കൂടി അരങ്ങേറ്റം കുറിച്ച മാവേലിക്കര പൊന്നമ്മ തെക്കുറിശ്ശി സുകുമാരൻ നായരുടെ സ്ത്രീ എന്ന നാടകത്തിലെ പ്രകടനത്തിൽ കൂടി ശ്രദ്ധേയയായി. KPSC, കലാനിലയം തുടങ്ങിയ നാടക സംഘങ്ങളോടൊത്ത് ഏകദേശം 500 വേദികളിൽ വേഷമിട്ടു. ഉദയായുടെ കടലമ്മ എന്ന ചിത്രത്തിൽ വേഷമിട്ടുകൊണ്ട് 1963 ചലച്ചിത്ര രംഗത്തെത്തി. അതിൽ സത്യന്റെ നായികയായിട്ടായിരുന്നു വേഷം. ഒരു സുന്ദരിയുടെ കഥ, രുക്മിണി, ആകാശക്കോട്ടയിലെ സുൽത്താൻ, എന്നോടിഷ്ടം കൂടാമോ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. ജ്ഞാനാംബികയിൽ പാടുകയും ചെയ്ത അവർ നിരവധി റേഡിയോ നാടകങ്ങൾക്കും ശബ്ദം നൽകിയിരുന്നു. 1995 സെപ്റ്റംബർ 6 മാവേലിക്കര പൊന്നമ്മ അന്തരിച്ചു.
3: മുന്നേരിക്കുമ്പോ നാടകത്തോട് എന്തോ ഞാൻ അറിയാതൊരു വളരെ ഇഷ്ടമാണുണ്ട്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നാടകത്തിനൊന്നും ആരും വിടവില്ല, പോവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു 7 വയസ്സ് 8 വയസ്സുള്ള സമയത്ത് ഒരിക്കൽ മാവേലിക്കര വലിയ മഠത്തിൽ നിന്ന് അവിടുത്തെ രാജാമണിയുടെ അമ്മ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരി, പിന്നെ എൻ്റെ ഒരു ടീച്ചർ, ഒരു ചേച്ചി ഉണ്ടായിരുന്നു, രാജം ചേച്ചി, ഹിന്ദി ടീച്ചറായിരുന്നു. അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ശിവരാത്രിക്ക് ഉറക്കൊഴിയാൻ വേണ്ടിയിട്ട് നാടകം. അപ്പം ഞാനും ചെന്ന് എനിക്കും വേണമല്ലോ ഒരു വേഷം. ശരി, എന്നാൽ നീ കുജേലനായിക്കോ എന്ന് പറഞ്ഞു. ശരി, കുജേലനായി. ഈ കുജേലന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ വല്ല വരികളൊക്കെ പാടാനായിട്ടൊക്കെ ഉണ്ട്, അതിൽ പാട്ടുമൊക്കെ ഉണ്ട്, പറഞ്ഞെന്നാൽ ഉടനെ അത് പഠിക്കും. അങ്ങനെ ആദ്യമായിട്ട് വലിയ വിറ്റത്തെ മുറ്റത്ത് കുജേലനായിട്ടാ ഇറങ്ങുന്നത്.
4: അത് കഴിഞ്ഞ് പിന്നെ ഏത് നാടകത്തിലാണ് അഭിനയിച്ചിട്ടുള്ളതെന്ന്?
3: അതോടെ അതെല്ലാം തീർന്നു. പിന്നെ അങ്ങനെയുള്ളതിനൊന്നും പോയിട്ടേ ഇല്ല. അതിന് തന്നെ വീട്ടിലെ വലിയ വഴക്കും അമ്മ അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞ ആദ്യമായിട്ട് നാടകത്തിന് പോകാനിടയായി. അത് വലിയ സംഭവമാണ്. നാടകം കാണുന്നത് എന്താന്ന് വെച്ചാൽ, സീക്കരാജം എന്ന് പറഞ്ഞ ചേച്ചി എന്റെ അടുത്താണ് താമസിക്കുന്നത്, മാവേലിക്കര. അങ്ങനെ ഇരിക്കുമ്പോ അവരുടെ ഒരു നാടകം വന്നു കായംകുളത്ത്, കൗടില്യ കുടീരി എന്ന് പറഞ്ഞു, കൊച്ചർ ശങ്കരൻകുട്ടി നായരൊക്കെ ഉണ്ടതിൽ. അവിടെ ചെന്നപ്പോ ഞാൻ ഏതോ ഒരു സ്വർഗത്തെത്തിയ മാതിരി ഫ്രണ്ടിൽ എന്നെ കൊണ്ടിരുത്തി, ശരി പോയിരുന്ന് കണ്ടു. അയ്യോ, ഈ കൊട്ടാരം പോലത്തെ കർട്ടനും ഇതെല്ലാം കൂടെ കണ്ടപ്പോ ഞാൻ അവിടെ തീരുമാനിച്ചു, മനുഷ്യരായിട്ട് ജീവിക്കുന്നെങ്കിൽ
4: നാടകം
3: ഇല്ല. പിന്നെ എന്താ ജീവിതം കൊണ്ട് പ്രയോജനം? ഏതങ്ങ് തീരുമാനിച്ചിരുന്നു. പക്ഷെ രക്ഷയില്ല, മിണ്ടിയ കൊല്ലും. പക്ഷെ എന്നെ ഇവിടെ വെച്ച് കണ്ടു ഈ ചങ്ങുണിച്ചേട്ടൻ. ചങ്ങനാശ്ശേരിയിൽ ഈ നാടക കമ്പനി തുടങ്ങിയപ്പോ ഈ ചേട്ടൻ പറഞ്ഞു കൊടുത്തു, ഇതാ മാവേലിക്കര ഒരെണ്ണം ഇങ്ങനെ പാസ്സായി വന്നിട്ടുണ്ട്, അക്കാഡമിയിലൊക്കെ പാസ്സായതാ, പാട്ടൊക്കെ പാടും, അപ്പൊ അതിനെ പോയി വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവരന്വേഷിച്ച് ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ അപ്പൊ ഞാൻ വിചാരിച്ച കച്ചേരിക്ക് വിളിക്കാന്ന്, അപ്പൊ പാട്ട് കച്ചേരിക്കില്ലയോ പോകുന്നു. അതല്ല, ഇങ്ങനെയാണ് നാടകമാണ്. അപ്പോഴവർ കമ്പനി തുടങ്ങിക്കഴിഞ്ഞു, നായികയെ ശരിയായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല, അതിനാണ് ഈ വന്നത്.
2: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് മാവേലിക്കര പൊന്നമ്മയുടെ ശബ്ദം.

0: കടലമ്മ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ജി കെ എസ് ജാനകിയും പാടിയത്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെ കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാനു തന്നെ.
5: അവരുടെ സ്വർണവർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
6: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
7: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.

0: കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും രാധിക തിലക്കും പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: ഏസിയുടെ വിലയിൽ പ്രൈസ് ചാർജുമായി മൈജി
3: 1.5 210 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
3: ഓരോ പർച്ചേസിലും 3000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
2: സെപ്റ്റംബർ 6 വരെ ടിൻസി അപ്ലൈ.
4: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
4: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
5: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
6: ഫോൺ ഞാൻ പറയാം,
4: എന്ന പറയും
6: 90 72 503 503.

നമസ്തേ അനന്തപുരയിൽ. ഇനി നമുക്ക് ചുറ്റും. സംസ്ഥാന പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ വിദ്യാപോഷണി ഫെലോഷിപ്പിനായി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 3 2 6 2 6 4 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മീനാങ്കൽ ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ അധ്യാപക ഒഴിവ് അഭിമുഖം ഈ മാസം 16 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0472 2 8 7

2024 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കേക്ക് ബേക്കിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 3 2 2 4 3 0 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.

0: ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: മാർട്ടി ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
2: എം ആർ ടി ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.

0: കാർ തന്നാലോ ആലോചിക്കാം.
1: ആനിശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി. അപ്പൊ കാർ കിട്ടും.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആനിശാല.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
5: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
6: തിരകൾ വീണ്ടും അലറി. കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ കാറ്റ് തേങ്ങിക്കൊണ്ടുപോയി. വലക്കാർ അപ്പോഴും ഒരു വർത്തമാനം പറയുകയും തുന്നുകയുമാണ്. കൂട്ടത്തിൽ കല്ലുവെച്ച വലിയ മൂക്കുത്തിയുമായി കടലയ്ക്ക വിൽക്കാൻ വന്ന പെണ്ണിനോട് നേരം പോക്കുകൾ തട്ടിവിടുന്നുമുണ്ട്. ഒരുത്തൻ ചോദിച്ചു,
7: രാജമ്മ ജ് എത്ര പെറ്റ്?
6: പെറ്റില്ല.
7: പിന്നെ അനക്ക് എന്തിരുത്ത് പത്രാസാ? പത്രാസുള്ള പെണ്ണുങ്ങള് മാസം മാസം പെറൂലേ?
6: ഒരു പൊട്ടിച്ചിരി ഉയർന്നു. കൂട്ടത്തിൽ രാജമ്മയും ചിരിച്ചു. രണ്ടുമാനം കടലക്ക അളന്ന് ഒരുത്തന്റെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പരിഭവസ്വരത്തിൽ പറഞ്ഞു, ഞാൻ പോണ്. വീണ്ടും കൂട്ടച്ചിരി. കടൽത്തിരകളും ഒപ്പം ചിരിക്കുന്നുണ്ടായിരുന്നു. ബഹളമയമായ ആ കൂട്ടച്ചിരിക്ക് മുകളിൽ ഒരു മനുഷ്യ ശിരസ് പൊന്തി വന്നു. ഒരു വലിയ മനുഷ്യൻ ഒരു ചെറിയ മനുഷ്യനെ വലിച്ച് കരയ്ക്കു കയറ്റുകയാണ്. വലിച്ചു കയറ്റിയയാൾ ചെറുപ്പക്കാരനെ കൈത്തണ്ടയിലെടുത്തു നടന്നു. കുഴയുന്ന മണലിലൂടെ അയാൾ ആടിയാടിക്കൊണ്ട് നടക്കുകയാണ്. വസ്ത്രത്തുമ്പിൽ നിന്ന് കാൽപ്പടത്തിന്മേൽ വെള്ളത്തുള്ളി ഇറ്റുവീഴുന്നത് അയാൾ അറിഞ്ഞു. നിരത്തിൽ കയറി ചുറ്റും നോക്കി. കവലയിൽ മങ്ങിയ ചുവപ്പ് വെളിച്ചവുമായി പാതി ഉറങ്ങിയ പോലെ ഒരു കുതിരവണ്ടി നിൽക്കുന്നു. അയാൾ വണ്ടിക്കാരനെ വിളിച്ചു. വണ്ടി നീങ്ങി എത്തി. കയ്യിലെടുത്ത മനുഷ്യനെ വണ്ടിയിലേക്ക് കയറ്റി. താനും കയറിയിരുന്നിട്ട് പറഞ്ഞു, കല്ലായിലേക്ക്. വണ്ടി നീങ്ങി. ചെറുപ്പക്കാരന്റെ മുഖത്ത് തങ്ങിയിരുന്ന വെള്ളം വടിച്ചു കളഞ്ഞു. സ്വന്തം ഉടുത്തുണികൊണ്ട് ആ ശിരസ് തുടച്ചു. എന്നിട്ട് നിശബ്ദനായിരുന്നു. ഇഴഞ്ഞിഴഞ്ഞാണ് വണ്ടി പോകുന്നതെന്ന് അയാൾക്ക് തോന്നി. അയാൾ മന്ത്രിക്കുന്ന സ്വരത്തിൽ വണ്ടിക്കാരനെ ഉപദേശിച്ചു, ഒന്ന് തെളിച്ചുവിട്, പ്രസന്റ് തരുണ്ട്. ചമ്മട്ടി ഒന്ന് രണ്ട് തവണ ശബ്ദിച്ചു. വണ്ടി ഉണർന്നു പാഞ്ഞു. കല്ലായിലെത്തിയപ്പോഴേക്കും ചെറുപ്പക്കാരൻ കൺമിഴിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. വലിയ മനുഷ്യനും വണ്ടിക്കാരനും കൂടി ചെറുപ്പക്കാരനെ താങ്ങി അകത്തു കൊണ്ടുപോയി കിടത്തി. വസ്ത്രം മാറ്റി. കുറെ ചൂട് കാപ്പി കൊടുത്തപ്പോൾ അയാളുടെ മുഖത്ത് ജീവൻ വീണു.
7: എന്തിരുത്താച്ചാലും പറഞ്ഞു മോനെ.
6: അടുത്തു നിന്നിരുന്ന സ്ത്രീയാണ് പറഞ്ഞത്. ചെറുപ്പക്കാരൻ ആ സ്ത്രീയെ തുറിച്ചു നോക്കി. അവരുടെ ശിരസിൽ നിന്ന് കാവി നിറത്തിലൊരു പുഴയൊഴുകി വരുന്നുണ്ടോ? ഒന്നുകൂടി ഊന്നി നോക്കി. ആ സ്ത്രീ തലയിൽ തട്ടനിട്ടിരിക്കുന്നു. അയാൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്നിട്ട് കൈകുത്തി എഴുന്നേറ്റിരുന്നു. ഞാൻ പോകട്ടെ.
7: പോകാം,
6: പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട്. പുരുഷനാണ് ഉപദേശിച്ചത്.
7: ഇപ്പൊ പോണം. ചാകാനാണെങ്കിൽ ഞാൻ ഇതിലും നല്ല വഴി കാട്ടിത്തരാം.
6: സുലൈമാന്റെ ശബ്ദം പരുഷമായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒന്ന് ഞെട്ടി. സുലൈമാൻ ആജ്ഞാപിച്ചു,
7: കിടക്കവിടെ.
6: ചെറുപ്പക്കാരൻ കിടന്നുപോയി.
7: ഇനി ചോദിച്ചതിന് ഉത്തരം പറയൂ.
6: എന്താണ്?
7: പട്ടിണി കൊണ്ടാണോ?
6: അല്ല.
7: രോഗം കൊണ്ടാണോ?
6: അത് പിന്നെ. ഒന്ന് പരിങ്ങിയിട്ട് അയാൾ തുടർന്നു, അല്ല. സുലൈമാൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് ചോദിച്ചു,
7: ചെറുപ്പം കൊണ്ടാണല്ലേ?
6: ഉത്തരമുണ്ടായില്ല.
7: രാജ്യം എവിടെയാണ്?
6: ചെറുപ്പക്കാരൻ അത് പറഞ്ഞപ്പോൾ സുലൈമാന് ഒരു ഞെട്ടലുണ്ടായി. അത് പുറത്തു കാട്ടാതെ കഴിക്കാൻ യത്നിച്ചുകൊണ്ട് അയാൾ ശാന്തമായി ചോദിച്ചു,
7: കുട്ടിയുടെ പേരെന്താണ്?
6: വിശ്വനാഥൻ. പിന്നീട് ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞതുമില്ല. ആ ഭാര്യയും ഭർത്താവും എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു.
5: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: സമയം 8:35. ഇപ്പോൾ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
4: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ജംഗ്ഷൻ ഇളംകുളം ശ്രീകാര്യം മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ് തൃശൂർ ഫാഷൻ ഗോൾഡ്.
1: അറിയാതെ ഉള്ളിൽ സൂക്ഷിച്ച സ്നേഹവും കാത്തിരുന്നിട്ടും പറയാനാകാതെ പോയ പരിഭവവും പ്രതിധ്വനിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ആദ്യം കേൾക്കാം നസീമ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: അറിയാതെ ഉള്ളിൽ സൂക്ഷിച്ച സ്നേഹവും കാത്തിരുന്നിട്ടും പറയാനാകാതെ പോയ പരിഭവവും പ്രതിധ്വനിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ചുമായി മൈജി.
3: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
2: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
3: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: ജിഎൻസി അപ്ലൈ.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസ്

0: സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
1: അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര. ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

0: ഗാനമാണ് കേട്ടത്. ഹരിനാരായണന്റെ വരികൾ, ഫോർ മ്യൂസിക്സിന്റെ സംഗീതം.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
1: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
3: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
7: 2 പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയാർന്ന പരിപാടികളും വാർത്തകളും വിശേഷങ്ങളും മധുര ഗാനങ്ങളുമൊക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ. ഇന്ന് നമസ്തേ അനന്തപുരിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്.

0: എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.

0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43-inch TV വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC apply.

0: പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
2: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ ജി തന്നെ പോവാം.
1: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ഗാനോപഹാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 2021 മുതൽ 26 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പ്രണയവിലാസം എന്ന ചിത്രത്തിനുവേണ്ടി മിഥുൻ ജയരാജ് പാടിയത്, വിനായക് ശശികുമാറിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

0: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
1: മൈജിയിൽ കിട്ടും.
2: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 6 സെപ്റ്റംബർ വരെ.
4: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
5: ആ പറയൂ.
4: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
5: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
4: എങ്ങനെ ചെയ്യേണ്ടത്?
5: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
4: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
5: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC

0: അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ?
0: ഇത്രയുള്ളൂ.
1: ഇപ്പോൾ മനസ്സിലായി.
0: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾ, ആൽബർട്ട് വിജയന്റെ സംഗീതം. ചിത്രം പാടിയത് ചിത്രം ആനന്ദപുരം ഡയറീസ്.

0: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ. Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ഗാനഭാരത്തിൽ ഒരു ഗാനം കൂടി. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന ചിത്രത്തിനു വേണ്ടി ഗണേഷ് സുന്ദരം, സംഗീത ശ്രീകാന്തും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, ബിജിപാലിന്റെ സംഗീതം.

0: ഗാനോപഹാരമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. നേപ്പാളിൽ മിന്നൽ

പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1344. 590 വിദേശികൾ ഉൾപ്പെടെ ഏകദേശം 5000 പേരെ കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങുവാൻ ചട്ടഭേദഗതി ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. പല പഞ്ചായത്തുകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങുവാൻ സാധിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് ഭേദഗതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ 24 മണിക്കൂറും ജല അതോറിറ്റി കരാറുകാരുടെ സേവനം ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലെ കോർപ്പറേഷൻ കൌൺസിലർമാരുടെയും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ദമ്പതികളും 3 വയസ്സുകാരനായ മകനും മരിച്ചു. ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമി ലൈബക് എന്നിവരാണ് മരിച്ചത്. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുൾ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. തപാൽ വകുപ്പിന്റെ മധ്യമേഖല പ്രാദേശിക ഡാക് അദാലത്ത് ഈ മാസം 16 ഓൺലൈനായി നടത്തും. തപാൽ സേവനവുമായി ബന്ധപ്പെട്ട പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. ചൈനീസ് മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും 3 തവണയും ഫൈനലിൽ. ലോക റാങ്കിംഗിൽ 5 സ്ഥാനത്തുള്ള ഈ സഖ്യം സെമിഫൈനലിൽ മലേഷ്യ സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 11 മണിക്ക്.

ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഓട്ട മത്സരം നടക്കുന്നു. ഒരാൾ ഓടി വിജയിച്ചു. വിജയിയെ എല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. തന്റെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ എന്നോടൊപ്പം ഓടിയവരാണ് എന്റെ വിജയത്തിന് പിന്നിൽ. ചോദ്യം ചോദിച്ചയാൾ അത്ഭുതപ്പെട്ടു. ഇത് കണ്ട് വിജയിച്ച വ്യക്തി പറഞ്ഞു, നോക്കൂ സുഹൃത്തെ, അവർ കൂടി ഓടിയതുകൊണ്ടാണല്ലോ ഇതൊരു മത്സരമായതും ഞാൻ അതിൽ ജയിച്ചതും. ഒറ്റയ്ക്ക് ഓടിയാൽ ആരെങ്കിലും ജയിക്കുമോ? പരാജയപ്പെടാൻ ചിലർ കൂടെയുണ്ടെങ്കിലേ മത്സരമുള്ളൂ. അങ്ങനെ മത്സരിച്ചാലല്ലേ വിജയിയാകൂ. തീർച്ചയായും എന്റെ ജയത്തിന്റെ ഒരു പങ്ക് അവർക്ക് കൂടി അർഹതപ്പെട്ടതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതത്തിൽ വിജയം നേടുമ്പോൾ അതിൽ അല്പം അഹങ്കരിക്കണമെന്ന് തോന്നുമ്പോൾ ചിന്തിക്കുക, നമ്മുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്. ആ പരാജയം കൂടി ചേർത്ത് വയ്ക്കുമ്പോഴല്ലേ നമ്മുടെ വിജയം വിജയമാകൂ. ഒറ്റയ്ക്കോടിയാൽ ഒരു മത്സരത്തിലും ആർക്കും ജയിക്കാനാകില്ലല്ലോ.

എന്നതേ ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ വലിയ കുളത്ത് നിന്ന് ഷക്കീല അമീൻ. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, ഒരു മഴക്കാല ഓർമ്മ പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ പ്രീഡിഗ്രി പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന സമയം. അന്ന് പ്രീഡിഗ്രിക്ക് തേർഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാലും ജനറൽ എഡ്യൂക്കേഷൻ എന്ന ഒരു വിഷയം കൂടി പഠിക്കണം. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തേർഡ് ഗ്രൂപ്പുകാരും പഠിക്കണം. എനിക്കാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും ഇഷ്ട വിഷയമേ അല്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലെന്നും കൂട്ടിക്കോളൂ. ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ്, ജനറൽ എഡ്യൂക്കേഷൻ എന്നീ വിഷയങ്ങൾക്ക് തോറ്റു. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിലെ തോറ്റ വിഷയങ്ങളും എഴുതി റിസൾട്ട് കാത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അന്ന് ട്യൂഷനൊന്നുമില്ല. എന്റെ ബാപ്പയുടെ അനുജന്റെ മകൾ മദ്രാസിൽ നിന്നും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വന്നു. അവളുടെ ഒരു മാമൻ 8 കിലോമീറ്റർ ദൂരത്തിൽ താമസിക്കുന്നുണ്ട്. അവിടെ പോകാൻ അവളും എന്റെ സഹോദരനും തീരുമാനിച്ചു. ടെൻഷൻ ഉണ്ടെങ്കിലും ഞാനും അവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. വിരുന്ന് പോകുകയല്ലേ, എന്തെങ്കിലും നല്ല ഫുഡ് കഴിക്കാമല്ലോ എന്നായിരുന്നു എന്റെ ചിന്ത. വീട്ടിലെ ഒരു കുടയും അയൽപ്പക്കത്ത് നിന്നുകൂടി ഒരു കുടയും വാങ്ങി ഞങ്ങൾ യാത്രയായി. നല്ല മഴ. പാട്ടുപാടിയും ഡോങ്കി കളിച്ചും തമാശ പറഞ്ഞും ഞങ്ങൾ അവിടെ എത്തി. സമയം നട്ടുച്ച. ആ സമയത്ത് കയറി ചെന്ന് ഞങ്ങളെ കണ്ട് മാമിയുടെ മുഖം വല്ലാതെയായി. മാമൻ വീട്ടിലില്ല. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പനിയും. മാമി പെട്ടെന്ന് ഞങ്ങൾക്ക് കുറച്ച് കട്ടൻ ചായ തിളപ്പിച്ചു തന്നു. മഴയത്ത് തണുത്തു വിറച്ചു പോയ ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. മാമൻ ഉള്ളപ്പോൾ വരാമെന്ന് പറഞ്ഞ്

ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. പക്ഷേ ഇങ്ങോട്ടുള്ള യാത്ര അത്ര രസകരമായിരുന്നില്ല. അങ്ങോട്ട് നടന്നതിൻ്റെ കിതപ്പും വിശപ്പും. പിന്നെ ഞങ്ങൾ കുറേ ചിരിച്ചു. നല്ല ഫുഡ് പ്രതീക്ഷിച്ചു പോയ ഞങ്ങൾക്ക് വന്ന അവസ്ഥ ഓർത്താണ് ചിരിച്ചത്. അങ്ങനെ നടന്ന് വീട്ടിലെത്തി. പക്ഷേ വിരുന്നിന് പോയ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഫുഡ് കരുതിയിരുന്നില്ല. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ ഉമ്മ മൈദാമാവ് കൊണ്ട് ഞങ്ങൾക്ക് ദോശ ഉണ്ടാക്കി തന്നു. ഞങ്ങൾ മൂന്ന് പേരും തമ്മിൽ കാണുമ്പോൾ ഈ കാര്യം പറഞ്ഞ് ചിരിക്കാറുണ്ട്. ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ പ്രീഡിഗ്രി പാസ്സായി ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രി എടുത്ത് പി എസ് സി എഴുതി ജോലി കിട്ടി. ഇപ്പോൾ റിട്ടയറായി. ഒരു പഴയ സംഭവമാണെങ്കിലും ഇത് മറക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ആലോചിക്കാൻ പോലും പറ്റുമോ എന്നറിയില്ല. ഇന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം മരണദേവനൊരു വരം കൊടുത്താൽ എന്ന് തുടങ്ങുന്നതാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത ആ ദിവസങ്ങൾ ഓർത്തുകൊണ്ട് ഗാനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സ്നേഹത്തോടെ, ഷക്കീല അമീൻ, വലിയകുളം, ആലപ്പുഴ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. 1971 പുറത്തിറങ്ങിയ വിത്തുകൾ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, പുകഴേന്തി സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.com.

0: @gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഓർമ്മച്ചപ്പിൽ ഓമനത്തമുള്ള ഒരു കൊച്ചു കത്താണ് കേട്ടോ ഇത്. ഓർമ്മച്ചപ്പിന്റെ ഒരു കൊച്ചു കൂട്ടുകാരൻ രഘുറാമാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ആകാശവാണി, ഇതെന്റെ ടീച്ചർമാർക്കുള്ള കത്താണ്, വായിക്കുക. പ്രിയ ടീച്ചർമാരെ, ഞാൻ രഘുറാം. ഇന്ന് സെപ്റ്റംബർ 5, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ടീച്ചർമാർ കേൾക്കുന്നുണ്ടാവുമോ എന്നറിയില്ല. എല്ലാ ടീച്ചർമാർക്കും ആ കൊച്ചു കൂട്ടുകാരൻ ഒരു ആശംസയാണ് അയച്ചിരിക്കുന്നത്. ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടി എല്ലാ ടീച്ചർമാർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് രഘുറാം ഈ കത്ത് അയച്ചിരിക്കുന്നത്. 31-ാം തീയതി ഞാൻ എന്റെ കൂട്ടുകാരെ ബസ്സിൽ വെച്ച് കണ്ടു. ആഹാ, വലിയൊരു ഓർമ്മയാണല്ലോ രഘുറാം. ഞാൻ തിരക്കിയെന്ന് കൂട്ടുകാരോട് പറയണേ എന്നൊക്കെയാണ് ആ കൊച്ചു കൂട്ടുകാരൻ കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം അതിനേക്കാൾ വാത്സല്യമുള്ളൊരു ഗാനമാണ് കേട്ടോ. ദൈവമേ നിന്റെ കാരുണ്യം എന്ന് തുടങ്ങുന്ന കാരുണ്യം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനമാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, ഗാനം വെച്ചു തരാമല്ലോ. കൈതപ്രം എഴുതി ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനം. ദിവസം കഴിഞ്ഞു പോയെങ്കിലും രഘുറാമിന്റെ എല്ലാ ടീച്ചർമാർക്കും അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് പാട്ട് കേൾക്കാം. നല്ല നല്ല ഉയരങ്ങൾ കീഴടക്കാൻ കൊച്ചു കൂട്ടുകാർക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇതാ ഗാനം കേട്ടുകൊള്ളൂ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: മാത്രമല്ല, നമ്മളൊരു മനുഷ്യ ജീവനുമായിട്ടല്ലേ ഡീൽ ചെയ്യുന്നത്, അപ്പൊ അത്ര സിൻസിയറായിട്ട് ചെയ്യേണ്ട ഒരു ജോബും കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള റെക്കഗ്നീഷൻ ഇല്ലാത്ത കോളേജുകളൊക്കെ കുട്ടികൾ പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടി കൂടിയാണ്.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
4: ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതെങ്ങനെ കിട്ടുന്നു?
5: അതാണ് മൈ ജി പ്രൈസ് ചലഞ്ച്. മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
6: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചലഞ്ച്, മൈ ജി പ്രൈസ് ചലഞ്ച്.
5: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈ ജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
6: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: ടി എൻ സി അപ്ലൈ.
7: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
8: ഈ കല്യാണങ്ങൾക്കൊക്കെയുള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ?
9: 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്, പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
10: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
11: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
12: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷന.
13: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
14: ഓർമ്മച്ചപ്പ് തുടരുന്നു.
15: കായംകുളം പട്രോളി മാർക്കറ്റിൽ നിന്ന് SC ശൈലജ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഈ വരുന്ന സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 41 വർഷം തികയുന്നു. കഴിഞ്ഞ വിവാഹ വാർഷികത്തിനും ഓർമ്മച്ചപ്പ് ഒരു ഗാനം കേൾപ്പിച്ചതിന് വളരെയധികം നന്ദി. ഇത്തവണ കേൾക്കേണ്ട ഗാനം ശ്രീദേവി എന്ന ചിത്രത്തിലെ വിവാഹം സ്വർഗത്തിൽ നടന്നാലും എന്ന ഗാനമാണ്. ഈ ഗാനം 41 വർഷത്തെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിക്കണമെന്നാണ് SC ശൈലജ കത്തിൽ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഗാനത്തിന് മുമ്പ് ഓർമ്മച്ചപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. 1977 പുറത്തിറങ്ങിയ ശ്രീദേവി എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
1: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ.
0: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ നേടാനും അവസരം.
1: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
0: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ഓർമ്മിച്ചപ്പ് തുടർന്ന് കേൾക്കാം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,190 രൂപയും പവന് 113,520 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ

ഏഴാം ക്ലാസ്സുകാരനായ ഞാനും പോയി കണ്ടു. തിരയും തീരവും ചുംബിച്ചുറങ്ങി എന്ന പ്രശസ്ത ഗാനത്തെക്കാൾ എനിക്കിഷ്ടമായത് ചക്രവാളം ചാമരം വീശും ചക്രവർത്തിനി എന്ന ഗാനമാണ്. ഓർമ്മച്ചപ്പിലൂടെ ഈ ഗാനം പ്രക്ഷേപണം ചെയ്യും എന്ന് കരുതുന്നു സ്നേഹത്തോടെ എം പി പൗലോസ്, പട്ടിമറ്റം, എറണാകുളം. ഗാനം കേൾക്കാം. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കാനം ഇ ജെ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

കായംകുളത്ത് നിന്നും അഡ്വക്കേറ്റ് രവിരാജൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഓർമ്മിച്ചപ്പിൽ. ഇനി നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ പ്രിയംവദയല്ലയോ എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ എഴുതുമ്പോൾ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാൻ മറക്കരുത് എന്ന കാര്യം പലതവണ ഓർമ്മിപ്പിച്ചതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കുമല്ലോ, ഓർമ്മകളും പാട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് ഓർമ്മച്ചപ്പ്. അതിനാൽ കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഗാനം കേൾക്കാം. നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി ജി ദേവരാജന് ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാട്ടിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
3: ആരെക്കാണാൻ പോവാ?
2: ഭഗവതിയെ കാണാൻ.
3: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
2: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
5: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
6: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
7: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
8: ഓർമ്മച്ചപ്പ് തുടരുന്നു.
9: മാവേലിക്കര ചുനക്കര കിഴക്ക് നിന്ന് KV ഗോപാലകൃഷ്ണപിള്ള അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 2000-2001 കാസർഗോഡ് ഇലക്ട്രിക്കൽ ഡിവിഷനിൽ സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്യുമ്പോൾ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ കൊന്നക്കോട് LPSൽ നിയമിതനായി. ആ സമയത്തുണ്ടായ ഒരു അനുഭവമാണ് ഈ കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. രാവിലെ ഡ്യൂട്ടിക്കായി 5 മണിക്ക് കിണറ്റിൽ നിന്നും വെള്ളം കോരി തലവഴിയെ ഒഴിച്ച ശേഷം കിണറിന്റെ മതിലിന്റെ മുകളിൽ വച്ചിരുന്ന സോപ്പ് തെരഞ്ഞ് ഇരുട്ടത്ത് തപ്പിയപ്പോൾ കൈതട്ടി സോപ്പ് കിണറ്റിൽ വീണു. പിന്നെ ഒരുവിധം കുളി കഴിഞ്ഞ് ഇലക്ഷൻ നടപടികൾ ആരംഭിച്ചു. വിജനമായ പ്രദേശമാണ്, ചുറ്റും മലനിരകൾ. കിഴക്കുവശം കർണാടക സംസ്ഥാനം. വോട്ടർമാരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ കന്നഡത്തിൽ

മറുപടി പറയുന്ന രീതി. ഉച്ചയ്ക്ക് ഊണിന് രാഷ്ട്രീയക്കാർ സംയുക്തമായി ഭക്ഷണം തന്നു. അടുത്ത ഒരു വീട്ടിലായിരുന്നു. ആകാശവാണിയുടെ ചലച്ചിത്ര ഗാനം അപ്പോഴതാ ഒഴുകി വരുന്നു. നീ എവിടെ, നിൻ നിഴലെവിടെ, നിന്നിൽ കാലം നട്ടുവളർത്തിയ നിശബ്ദ മോഹങ്ങളെവിടെ. ആ പാട്ടാണ് എനിക്ക് ഇന്ന് കേൾക്കേണ്ടത്. ഈ പാട്ട് ഒരിക്കൽ കൂടി ഓർമ്മച്ചപ്പിലൂടെ പ്രക്ഷേപണം ചെയ്യുമെന്ന് കരുതുന്നു. ഈ ഗാനം കേൾക്കുമ്പോൾ അന്നത്തെ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞുവരും. മറക്കാത്ത ഓർമ്മകൾ. ഇന്നിപ്പോൾ പെൻഷനായി വിശ്രമ ജീവിതം നയിക്കുമ്പോൾ 25 വർഷം മുമ്പ് നടന്ന സംഭവം രസകരമായി തോന്നുന്നു. ഇനി ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ, മനുഷ്യർ, സംഭവങ്ങൾ. കത്ത് നിർത്തട്ടെ. സ്നേഹത്തോടെ, KV ഗോപാലകൃഷ്ണപിള്ള, ചുനക്കര കിഴക്ക്, മാവേലിക്കര. ഗാനം കേൾക്കാം. 1967 പുറത്തിറങ്ങിയ ചിത്രമേള എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്ത് ഇനി വായിക്കാം. ഓർമ്മച്ചെപ്പിനും അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും ഈ പരിപാടി കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ 1000 ആശംസകൾ. ഓർമ്മകൾ ഒരു പുഴ പോലെയാണ്, എത്ര വർണ്ണിച്ചാലും എഴുതിയാലും തീരില്ല. ചിലപ്പോൾ സുഖമുള്ള ഓർമ്മകളായിരിക്കും, മറുഭാഗത്തോ ദുഃഖം നിറഞ്ഞതായിരിക്കും. റേഡിയോ എന്ന നന്മപ്പെട്ടിയിലൂടെ പുറം ലോകത്തെ കാര്യങ്ങൾ അറിയുമ്പോൾ എന്ത് ആശ്വാസം തോന്നുന്നു. ഞാൻ ഒരു ചെറിയ ഓർമ്മ പങ്കുവയ്ക്കട്ടെ. ഒരു ദിവസം സ്കൂൾ വിട്ടുവരുമ്പോൾ ഒരു ബൈക്ക് എന്റെ കാലിലിടിച്ചു. കാലിലെ തൊലി അല്പം പോയി. വൈകിട്ട് എന്റെ അച്ഛൻ ഇത് കണ്ട് എന്നോട് ചോദിച്ചു, എന്തു പറ്റിയതാ മോനെ കാലിൽ? ഞാൻ പറഞ്ഞു, ഒരു ബൈക്ക് വന്ന് തട്ടിയതാ. അച്ഛൻ ആകെ ദേഷ്യപ്പെട്ടു. പിന്നെ ആ ബൈക്കുകാരനെ എങ്ങനെയോ കണ്ടെത്തി ഒത്തിരി വഴക്കു പറഞ്ഞു. ആ ബൈക്കുകാരൻ പരിചയമുള്ള ആളായിരുന്നു. ഇന്ന് എന്റെ അച്ഛനില്ല, ആ ബൈക്കുകാരനും മരിച്ചുപോയി. അന്നത്തെ ചെറിയ കുട്ടിക്കാലവും

ആ ബൈക്കും കുറേ കൂട്ടുകാരും സ്കൂൾ വിട്ടു വരുമ്പോഴുള്ള ഓട്ടവും ചെളിവെള്ളത്തിലെ കളിയും ഇന്നും ഓർമ്മകളിൽ തേൻമഴ പെയ്യിക്കുന്നു. ഈ അവസരത്തിൽ ഓർമ്മകളെ കൈവളച്ചാർത്തി എന്നുള്ള ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് മലയാളപ്പുഴയിലുള്ള ബിജു ആവശ്യപ്പെട്ടിരിക്കുന്നത്.

ആസ്വദിച്ചു കാണുമല്ലോ. വെട്ടിമാറ്റുന്ന ചില്ലയിലാണ് പുതിയ നാമ്പുകൾ ഉണ്ടാവുക. ഉണങ്ങി വീഴുന്ന വിത്താണ് പുതിയ ചെടിയായി വളരുക. ഒന്നും അവസാനമല്ല എന്ന സത്യമാണ് പ്രകൃതി നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്.

0: വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappa@gmail.com. ഒരിക്കൽ കൂടി പറയാം, ormachappa@gmail.com. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഏറെയൊന്നും പറയുവാനില്ല. ഓർമ്മച്ചപ്പിലെ ഗാനങ്ങൾ എല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും കേൾക്കാം അടുത്ത ഓർമ്മച്ചപ്പിൽ. അതുവരെ വിട.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ.ജെ. ജോഷിലാൽ.
2: ക്യൂആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യം മാറും.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: ലാപ്ടോപ്പുകൾക്ക് ഇത്രയും കുറഞ്ഞ വിലയോ?
5: അതെ, മൈജിയുടെ പ്രൈസ് ചാലഞ്ച് ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
6: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
5: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
6: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: TNC apply.
7: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയായി രാഷ്ട്രം മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പാക്കുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യ സ്കിൽസ് 2026 മത്സരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും NSDCയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്ക് സംസ്ഥാനത്ത് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസാണ് നേതൃത്വം നൽകുന്നത്. മൂന്നാറിലെ വിവിധ മേഖലകളിലെ കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങളെടുക്കാനും എത്തുന്നവർ നിയമങ്ങൾ പാലിക്കണമെന്ന് വനം വകുപ്പ്. കുറിഞ്ഞി സംരക്ഷിത സസ്യമാണെന്നും പൂക്കൾ പറിക്കുന്നതടക്കം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ട ബൈക്കിലിടിച്ച് ദമ്പതികളും 3 വയസ്സുകാരനായ മകനും മരിച്ചു. ചാവക്കാട് എടക്കഴിയൂർ പഞ്ചവടി സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമിൽ ഐബക്ക് എന്നിവരാണ് മരിച്ചത്.

0: ജപ്പാനിലെ ഗിഫുവിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ സ്വദേശിനി ദേവികയുടെ മൃതദേഹം ജപ്പാനിൽ സംസ്കരിക്കും. ഇരിക്കൂർ പടിയൂർ സ്വദേശിനിയായ ദേവിക കഴിഞ്ഞ 2ാം തീയതിയാണ് അപകടത്തിൽ മരിച്ചത്. മലപ്പുറം ദേശീയപാത 66 ചേലേമ്പ്ര ഇടിമുഴിക്കലിന് സമീപ ദേശീയപാതയിൽ പുലർച്ചെ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം സ്വദേശികളായ ഹാരിസ്, കെ ടി ജംഷീർ എന്നിവരാണ് മരിച്ചത്. FIH ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. പുരുഷ വിഭാഗത്തിൽ ഇന്തോനേഷ്യയെയും വനിതാ വിഭാഗത്തിൽ ദക്ഷിണ കൊറിയയുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക് കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
1: ബാലലോകം.
2: എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് ശ്രീരാജ് ശ്രീജിത്ത്.

0: കൂട്ടുകാർ ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചിട്ടുണ്ടോ? ഈ നോവലിന്റെ വായന ആസ്വാദനവുമായി എത്തുകയാണ് AS പത്മതീർത്ഥ.
1: ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യം എന്താണ്? ഭക്ഷണമോ വെള്ളമോ പണമോ അല്ല, അത് പ്രതീക്ഷയാണ്. പ്രതീക്ഷ എന്ന ഒരൊറ്റ വാക്ക് മനുഷ്യനെ എത്ര വലിയ ദുരിതങ്ങളിലൂടെയും മുന്നോട്ട് നടത്തുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ നോവലാണ് ബെന്യാമിന്റെ ആടുജീവിതം. കുടുംബത്തിന് നല്ലൊരു ഭാവി സമ്മാനിക്കണമെന്ന സ്വപ്നവുമായി ഭാര്യയായ സൈനുവിനെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും വിട്ട് ഗൾഫിലേക്ക് യാത്ര തിരിക്കുന്ന നജീബ് മുഹമ്മദാണ് കഥയിലെ പ്രധാന കഥാപാത്രം. എന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്റെ അർബാബാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരാളുടെ വാഹനത്തിൽ കയറുന്നതിലൂടെ പ്രതീക്ഷയുടെ യാത്ര അതിജീവനത്തിന്റെ യാത്രയായി മാറുന്നു. ഈ നോവലിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് നജീബിന്റെ മനസ്സാണ്. മരുഭൂമിയിലെ കത്തുന്ന ചൂടിലും വിശപ്പിലും ദാഹത്തിലും അവൻ ശരീരം മാത്രമല്ല നഷ്ടപ്പെടുത്തിയത്. ഒരു മനുഷ്യന് സാധാരണയായി ലഭിക്കുന്ന സ്വാതന്ത്ര്യം കൂടിയായിരുന്നു. എന്നിട്ടും പ്രതീക്ഷ എന്ന വിളക്ക് മാത്രം അയാളുടെ മനസ്സിൽ അണയാതെ നിന്നു. ഈ നോവലിൽ ഹക്കീമിന്റെ കഥാപാത്രവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരുന്നു. ഒരേ സ്വപ്നവുമായി നാടുവിട്ടിറങ്ങിയ രണ്ട് സാധാരണ മനുഷ്യർ. അവരുടെ യാത്ര നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന ഓരോ മനുഷ്യന്റെയും പിന്നിൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും കണ്ണീരുമുണ്ടെന്ന സത്യമാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന നിമിഷത്തിൽ ഇബ്രാഹിം കാദിരിയുടെ വരവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യന് എത്ര വലിയ പ്രതീക്ഷയാകാമെന്നത് തെളിയിക്കുന്നു. ഈ നോവൽ വായിച്ച ശേഷം ഞാൻ എൻ്റെ ജീവിതത്തെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങി. നമുക്കിന്ന് കിട്ടുന്ന ഓരോ ചെറിയ സൗകര്യങ്ങളെയും അത്രയേറെ നന്ദിയോടെ കാണാൻ അതെന്നെ പ്രേരിപ്പിച്ചു. നല്ല ഭക്ഷണം, കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന സായാഹ്നം ഒക്കെ ചെറിയ കാര്യങ്ങളല്ലെന്ന് ആടുജീവിതം എന്നെ പഠിപ്പിച്ചു.
0: ഇനിയൊരു മാപ്പിളപ്പാട്ടായാലോ? പാടുന്നത് ആയിഷ എറ്റി.
2: OM കരുവാരക്കുണ്ടിന്റെ രചനയിൽ നിന്നും ഏതാനും ചില വരികൾ. ഇഷൽ കിസുവാൽമുർക്ക്.

0: ബംഗസമന്തരമെങ്കും പൊങ്കടഹക്കിൻ പൂകളെ വെള്ളികൾ ചൊല്ലിട നല്ല സംഗതമാക്കും പോരുളെ ആലിതത്താകും മങ്ക ഇത്ര മുഞ്ചം തരമേ കാലിക്കൻ പൂരത പത്ത് അത്ര മുത്തും വിധമേ തുതി മോളി മുഷങ്കും കതിരോളി തുളങ്കും ചിത്രമത്തരമെത്തരമേടാ ചെങ്കുള രംഗുളി പുന്തളം കൂടാൻ മതി മതി വിധീതും മതിസുത വദന ദുഃഖമാ
1: ഒരു സംഘഗാനമാണ് അടുത്തത്. ആഷി എസ് തമ്പി, അലോണ എ ജി, അഥീന എ എസ്, സച്ചിത വിനു എന്നിവരാണ് പാടുന്നത്.
2: വിതുമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയും ഒന്നു വരുമോ, നിറങ്ങൾ പിലിവിടർത്തും

0: ഒരു കഥാപ്രസംഗമാണ്. അവതരിപ്പിക്കുന്നത് മീരാകൃഷ്ണ MD.
1: ഞാനിന്നിവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് പറയിപ്പെട്ട പന്തിരുകുലത്തിലെ ഒരംഗത്തിന്റെ കഥ.

ബുദ്ധൻ ആരാണെന്നോ? തത്വശാസ്ത്രത്തിലും ശില്പവിദ്യയിലും അതീവ ജ്ഞാനിയായ പെരുന്തച്ചൻ, ശില്പചാതുരി കൊണ്ട് വിശ്വപ്പെരുമ നേടിയ ഉളിയന്നൂർ തച്ചൻ. എന്നാൽ അത് പഴയ കഥ. ഇന്നോ ചിന്തയേറിട്ടും ഇനിക്കിയെടുത്ത ശില്പപ്രതാപത്തിന്റെ യശസ്സ് മങ്ങിയിരിക്കുന്നു. കാലത്തിന്റെ കറുത്ത വിരലുകൾ ആ കണ്ണുകളിൽ ഇരുട്ട് തേച്ചു, കാതുകളിലെ ഒച്ചയെടുത്തു. പക്ഷേ ഓർമ്മ അതുമാത്രം കൊണ്ടുപോയിട്ടില്ല. മനസ്സിൽ ഓർമ്മകൾ കനലുപോലെ കെടാതെ തെളിയുമ്പോൾ തച്ചൻ കിതയ്ക്കുകയാണ്. അരികത്ത് ഭാര്യ നാനി, അവരും കിളവിയായിരിക്കുന്നു, വെടിവെച്ചാൽ പോലും കേൾക്കില്ല. നാനിയെ തന്നെ നോക്കിയിരിക്കെ തച്ചന്റെ മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഭൂതകാലത്തിലേക്ക് കുതിച്ചു. തച്ചനും നാനിയും കുടുംബജീവിതം ആരംഭിച്ച കാലം. പ്രാർത്ഥനയുടെ ഫലമായി അവർക്കൊരു ആൺകുഞ്ഞുമിറന്നു. അച്ഛനിൽ നിന്ന് ആ മകൻ തച്ചുശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങൾ ഗ്രഹിച്ചു. അവന്റെ ഓരോ വളർച്ചയിലും ആ അച്ഛൻ അഭിമാനിച്ചു, അഹങ്കരിച്ചു. മുഴക്കോ

അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ അവന്റെ ഓരോ കരവിരുതും ദേശക്കാരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. തച്ചുശാസ്ത്രത്തിലും ശില്പവിദ്യയിലും എന്ന് മാത്രമല്ല, എല്ലാ സൂത്രപ്പണികളും പൊടിക്കൈകളും പ്രയോഗിക്കുന്നതിലും വിരുദൻ. ഉളിയന്നൂർ ക്ഷേത്രത്തിന്റെ ഗോപുരമുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഗരുഡനെ കണ്ടാൽ അതിപ്പോഴും ചിറകു ചലിപ്പിക്കുകയാണോ എന്ന് തോന്നും. അത്രയ്ക്ക് ജീവസുറ്റവയായിരുന്നു അവന്റെ ഓരോ ശില്പവും. അങ്ങനെയിരിക്കെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഉളിയന്നൂർ പുഴയ്ക്കൊരു പാലം പണിതു. മൂത്താശാരിയുടെ ശില്പവിരുത് വിളിച്ചോതുന്ന മേൽപ്പാലം. പാലത്തിനടിയിൽ ഒരു നേരം പോക്കിന് തച്ചനൊരു യന്ത്രപ്പാവയെ ഘടിപ്പിച്ചു. യാത്രക്കാർ പാലത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ജലനിരപ്പിൽ നിന്നൊരു ദേവതയെപ്പോലെ ആ പാവ പൊന്തി വരും. നടന്ന് നടന്ന് പാലത്തിന് മധ്യത്തിലെത്തുന്നവരുടെ മുഖത്തേക്ക് പാവ ആഞ്ഞു തുപ്പും. അടടടടടടാ, തച്ചനായ പെരുന്തച്ചനെ പോലെ തന്നെ വേണം. വിചിത്ര വിദ്യകൾ കണ്ടവരെല്ലാം വിരുദിനെ വാഴ്ത്തിപ്പാടി, അക്കൈ വിരുദിനെ വാഴ്ത്തിപ്പാടി. ആളുകൾ അനവധി വന്നു തുടങ്ങി ആ ചിൻവക്കിലൊരുത്സവമായി. 4 ദിവസം കഴിഞ്ഞില്ല, അതാ പഴയ പാവയുടെ അടുത്ത് മറ്റൊരു പാവ. തച്ചന്റെ പാവ വായ തുറന്ന് തുപ്പാനാഞ്ഞതും പുതിയ പാവ അതിന്റെ ചെകിട്ടത്തൊരൊച്ചയടി. ആളുകൾക്ക് വിസ്മയത്തോടൊപ്പം ഞെട്ടലാണുണ്ടായത്. കാരണം പുതിയ പാവയെ നിർമ്മിച്ചിരിക്കുന്നത് തച്ചനല്ല, മകനാണ്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നത്. തച്ചൻ ഒരു നേരം പോക്കിനൊരു യന്ത്രപ്പാവയെ ഘടിപ്പിച്ചു. അതുപോലെ മറ്റൊന്നുണ്ടാക്കാൻ മകനുമില്ല അവകാശം. എന്നാൽ അടിച്ചത് പാവയുടെ ചെകിട്ടത്തല്ല, അച്ഛന്റെ കരണത്താണെന്ന് പ്രചരിപ്പിക്കാൻ നാട്ടുകാർക്ക് വലിയ ഉത്സാഹമായി. എന്തിനേറെ പറയണം, ആ പിതൃപുത്ര ബന്ധം ഉലഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. പെരുന്തച്ചനെ തമ്പുരാൻ വിളിപ്പിച്ചു. പെരുന്തച്ച, നമ്മുടെ കോവിലിന് പുതിയൊരു ആനപ്പന്തല് പണിയണം. കേമായിരിക്കണം. തന്നെ കൊണ്ട് മാത്രം പറ്റുമോ? തച്ചന്റെ മനസ്സ് പിടഞ്ഞു. പെരുന്തച്ചനായ തന്നോട് തച്ചുവേലയെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. ഹൈ, എന്താപ്പത്ര ആലോചിക്കാൻ, തനിക്ക് പറ്റില്ല അച്ഛാ. കൊച്ചനെ കൂടെ കൂട്ടിക്കോളൂ. കൊച്ചനിപ്പ തച്ചനേക്കാ കേമനാ തിരുമേനി. കാര്യസ്ഥന്റെ വാക്കുകൾ. ഹൈ, നോമത് കേട്ടിരിക്കണോ? അതല്ലേ പറഞ്ഞത്, അയാളോടുകൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന്. തച്ചന്റെ മനസ്സിൽ ആ വാക്കുകൾക്ക് വീതുളിയേക്കാൾ മൂർച്ചയുള്ളതായി തോന്നി. പക്ഷേ എല്ലാ വികാരങ്ങളും ഉള്ളിലൊതുക്കി തമ്പുരാന്റെ കൽപ്പനയനുസരിക്കാൻ തച്ചൻ തീരുമാനിച്ചു. മകനെ വിവരമറിയിച്ചു. ആനപ്പന്തല് കേമാവണം, എന്റെ കുട്ടി കൂടെ തന്നെ ഉണ്ടാവണം. മകന് സന്തോഷമായി. ആനപ്പന്തലിന്റെ പണികളെല്ലാം ഉത്സാഹപൂർവം നടക്കുകയാണ്. തട്ടും മുട്ടും കൊട്ടും പണിയും തച്ചൻ മാറി നിരന്നു. ആണും പെണ്ണും ജോലി തുടർന്നു. തൂണുകൾ പൊങ്ങിയേർന്നു.

0: നല്ലൊരു പന്തലുയർന്നു. അമ്പമ്പോ, പന്തല് കേമൻ തന്നെ. ഹൈ, കേമന്നല്ല, കെങ്കേമം. തച്ചനല്ലേ ഉണ്ടാക്കിയിരിക്കണേ. തച്ചനല്ലന്നേ, കൊച്ചനാ. തച്ചന്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇപ്പൊ കൊച്ചന്റെ കാലമാ. ആളുകൾ അങ്ങനെ പരസ്യമായി പറയാൻ തുടങ്ങി. 1000 മണിയുടെ നാക്കടക്കിടാം, ഒറ്റ വായിലേ നാവാർക്കാനും കിട്ടുവാൻ കഴിയുമോ. ആനപ്പന്തല് ബഹുകേമം. ഇനി മുഖപ്പിന് കൊത്തുപണി, മോന്തായ കേറ്റ്. അത് കഴിഞ്ഞാൽ പണി ശുഭം. ചന്ദന പലകയിൽ മഹാലക്ഷ്മിയുടെ സുന്ദരമായ രൂപം കൊത്തുകയാണ് മകന്റെ കൈകൾ. മുകളിൽ മുഖപ്പിന് വീതുളി കൊണ്ട് ആണി ചീവുകയാണ് തച്ചൻ. ഒരു വേള അയാൾ അത്ഭുതത്തോടെ താഴേക്ക് നോക്കി. ഹാ, എന്തൊരു വേഗത, എന്തൊരു ചാരുത.
1: അതാ പെട്ടെന്ന് തച്ചന്റെ കയ്യിലെ വീതുളി അറിയാതെ ഊർന്ന് താഴേക്ക് വീഴുന്നു. ദൈവമേ!

ശിരസുമുടലും വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കൊച്ചുതച്ചന്റെ ശരീരം, അപരാധിയെപ്പോലെ താഴേക്ക് പതിക്കുന്ന പെരുന്തച്ചൻ, ലോകത്തിൽ ഒരച്ഛനും ഏറ്റുവാങ്ങാത്ത ദുർവിധിയുമായി തളർന്നിരിക്കുന്ന തച്ചനെ അർത്ഥം വെച്ചു നോക്കുന്ന കാണികൾ, കൊന്നു ല്ലേ? ഇല്ല ഇല്ല ഇല്ല. അടുത്ത് ഞാനി മുറുക്കാനിരിക്കുന്ന ശബ്ദം തച്ചനെ ഓർമ്മകളിൽ നിന്നുണർത്തി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി, വിറയാർന്ന ചുണ്ടുകൾ മന്ത്രിച്ചു.

0: പിണയാതിരുന്നെങ്കിൽ, പിണയാതിരുന്നെങ്കിൽ.
1: കൂട്ടുകാരെ, പെരുന്തച്ഛനിലെ അച്ഛനും തച്ഛനും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.
2: അടുത്തത് ഒരു മോണോ ആക്ടാണ്. അവതരിപ്പിക്കുന്നത് AS വരദാപിള്ള.
3: ഡാഡാ, ഇവിടെ വന്നേ. നിന്റെ റിസൾട്ട് എന്തായി? ഹേ, ഫുൾ എപ്പസോ. അമ്മു അമ്മു അമ്മു, ഒരു മിനിറ്റ് അടി. നിന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എപ്ലസ് ആടി. നിന്നെ നോക്കിയോ, എത്ര എപ്ലസ് ഉണ്ട്? ഞാൻ നോക്കിയില്ല, നോക്കാൻ പോവാ. എല്ലാവർക്കും എല്ലാവർക്കും ഫുൾ എപ്ലസ്. അയ്യോ, അമ്മ ഇതറിഞ്ഞ. നീ എങ്ങാനും ഫുൾ എപ്ലസ് ഇല്ലാതെ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ മുൻപിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? അയ്യോ, വീട്ടിൽ ചെന്നാ അമ്മ പട്ടിണി കിടും. കഴിഞ്ഞ തവണ മാർക്ക് കുറഞ്ഞൊന്നും പറഞ്ഞ് ആ എന്റെ ഈ കാലിന് ചട്ടുകം വച്ചാ പൊള്ളിച്ചേ. ഡി, ഇവിടെ വാടി. ആ, ഇവിടെ വരാൻ. മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ നിനക്ക് എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടാനാ? നീ ലോഹത്തിന്റെ ചൂടൊന്ന് അറിയേ. അയ്യോ അയ്യോ അച്ഛ, എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ. എനിക്ക് എനിക്ക് പാട്ടിനും മോണാക്റ്റിനൊക്കെ ഒന്നാം സ്ഥാനമല്ലോ അച്ഛ. ചേ, നിർത്തടി. അവളുടെ ഒരു പാട്ടും മോണാക്റ്റും ഫുൾ എ പ്ലസ്, അതിൽ കുറഞ്ഞതൊന്നും വാങ്ങി നീ വീടിന്റെ ഗേറ്റ് കടന്നേക്കരുത്, കേട്ടോടി. വീട്ടിൽ ചെന്നാ അമ്മ പട്ടിണി കിടും, അച്ഛൻ ചട്ടുകം വെച്ച് പൊള്ളിക്കും. ഹാ ടീച്ചർ, ഹാ എന്തായി? നിന്റെ റിസൾട്ട് നോക്കിയോ? ആ അത് പോട്ടെ, നിന്റെ കഴിഞ്ഞ കലോത്സവത്തിലെ മോണാക്റ്റ് ഉണ്ടല്ലോ, ഉഫ് എക്സലന്റ്, നീ അതൊന്ന് കാണിച്ചേ. ഹേ, ആ മോണാക്റ്റിലെ ടീച്ചറെ, ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, സർവസംഹാരശക്തിയും കൈമുതലായവൻ. അല്ലയോ ലങ്കാദീപ, ഇത്രയും വിവേകവും ബുദ്ധിയുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്? രാവണ, നിന്റെ നാശമെടുത്തിരിക്കുന്നു, ലങ്കയുടെ നാശമെടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ. ഇല്ല ടീച്ചറെ, ഇല്ല, ഞാൻ അവരുടെ സ്വന്തമല്ല. അതുകൊണ്ടല്ലേ അവരെന്നെ ഇങ്ങനെ തല്ലുന്നേ. എന്താ ടീച്ചറെ, ഫുൾ എ പ്ലസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ നിന്റെ രക്ഷിതാക്കളോട് സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. ഏയ്, അഴാത് അഴാത്, ഉനക്ക് ഞാനിരിക്കണ്ടീ. നീ എന്താ സാക്ലേറ്റ് സാപ്പിട്, എല്ലാമേ ശരിയാകും. കാസൊക്കെ പിന്നെ തന്നാ മതി, അപ്പൊ നാളെ പാക്കലാം. എനിക്ക് എനിക്ക് ഇനി അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. നിങ്ങൾക്കറിയോ, എനിക്കുണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ, അത് തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. എല്ലാം തീരാൻ പോവാ. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതിയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ കുട്ടികളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരിയുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ തൊഴിൽ തട്ടി രണ്ടേ രണ്ട് വാക്ക്, പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാഡമിക വിജയങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ. വിവിധ തരം കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവട്ടെ.
2: ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു ദേശഭക്തി ഗാനമാണ്. പാടുന്നത് ആഷി എസ് തമ്പി, അലോണ എ ജി, അഥീന എ എസ്, സച്ചിദ വിനു.

ഇന്നത്തെ പരിപാടികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.

0: ബാലലോകം സമാപിക്കുന്നു.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 23 സെക്കൻഡും. പഞ്ചാര മിഠായി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇന്നത്തെ പഞ്ചാര മിഠായിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആദ്യഗാനം ഓല പി പി എന്ന ചിത്രത്തിനു വേണ്ടി ദിനനാഥ് പുത്തഞ്ചേരി എഴുതി, അനിൽ ജോൺസൺ സംഗീതം നൽകി, ആർ ജയകൃഷ്ണൻ, ഫാത്തിമതുല്ലിയാന, ചിന്മയി എസ് നാഥ്, ശ്രേയ എസ് അജിത്ത്, മഷാൽ എന്നിവർ പാടിയത്.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: ഏസിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി
4: 1.5 to 2 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
3: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
4: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
3: സെപ്റ്റംബർ 6 വരെ ടിൻസി പ്രൈ.
0: ഫാം ടു സിറ്റി
5: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
0: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
6: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
7: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
8: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
10: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
11: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
12: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
12: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ടിഎംസി അപ്ലൈ.
13: പഞ്ചാര മിഠായി തുടരുകയാണ്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ, പൂക്കൾ പോകുന്നതാ പറന്നമ്മേ. ഓർമ്മകളെ പഴയ ബാല്യകാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കവിതാ ഗാനമാണ് അടുത്തത്. കുമാരനാശാന്റെ കവിതയ്ക്ക് സംഗീതം നൽകിയത് LPR വർമ്മ. ഗായകർ AP കോമള, രേണുക. ചിത്രം ഉള്ളതുമതി.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
1: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാ.
2: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, അഞ്ച് കുടുംബങ്ങൾക്ക് ഓൺ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
0: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
2: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
4: ഇപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
8: ലിവിംഗ് ടുഗദർ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം എഴുതി M. ജയചന്ദ്രൻ ഈണം പകർന്ന് സുദീപ് കുമാറും അനിലയും സംഘവും പാടിയ ഗാനമാണ് പഞ്ചാര മിഠായിയിൽ ഇനി.

കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി പഞ്ചാരമിഠായി തുടരുകയാണ്. തൊട്ടതെല്ലാം പൊന്നാകണമെന്നാഗ്രഹിച്ച ഗ്രീക്ക് പുരാണ കഥയിലെ രാജാവായ മിഡാസിനെ കൂട്ടുകാർക്കറിയില്ലേ? വരം നേടിയ ശേഷം അച്ഛനൊന്ന് തൊട്ടപ്പോൾ പൊന്നായി മാറിയ അദ്ദേഹത്തിൻ്റെ മകളെ കൂട്ടുകാർക്കറിയില്ലേ? ആ കഥ പറയുന്ന ഗാനമാണ് ഇനി ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്. ഗായിക പി ലീല, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ആർത്തിയേക്കാൾ വലുതാണ് ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സ്നേഹവും എന്ന ഗുണപാഠമാണ് മിഡാസ് രാജാവിന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്.
1: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
2: ആരെ കാണാൻ പോവാ?
1: ഭഗവതിയെ കാണാൻ.
2: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
1: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: ഏസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
4: 1.5 to 10 എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
3: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
5: ജിഎൻസി അപ്ലൈ. നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
2: ആരിശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാറ് കിട്ടും.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2nd സമ്മാനം TVS ഇ സ്കൂട്ടർ, 3rd സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
2: സുബയ്യ ജ്വല്ലറി, ആരിശാല.
6: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളി ആയിട്ട്.
7: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ കൊമ്പൻ ഓഫർ.
3: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി. ഓരോ TV പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
4: 43-inch TV വെറും 11,999 രൂപ മാത്രം.
3: ഓഫർ September 6 വരെ മാത്രം.
5: ജിഎൻസി അപ്ലൈ.
0: പഞ്ചാര മിഠായിൽ ഇനി കാവാലം നാരായണപ്പണിക്കർ എഴുതി, അശ്വിൻ ജോൺസൺ ഈണം പകർന്ന്, ശ്രീദേവി, ലക്ഷ്മി, സിദ്ധാർത്ഥ്, കാഞ്ചന, ജെന്നി എന്നിവർ പാടിയ ഗാനമാണ് ചിത്രം ചിത്രക്കുഴൽ.

ചിത്രക്കുഴൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. പഞ്ചാര മിഠായിൽ ഒരു ഗാനം കൂടി. ജപ്പാനിലെ നാടോടി കഥകളിലെ നായകനായ മോമോ താരോയെക്കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ മക്കളില്ലാത്ത പ്രായമായ ഒരമ്മൂമ്മയ്ക്ക് അലക്ക് കടവിൽ വെച്ച് കിട്ടിയ പീച്ച് പഴം മുറിച്ചപ്പോൾ കിട്ടിയ കുഞ്ഞായിരുന്നു മോമോ താരോ. മോമോ താരോയുടെ കഥയാണ് ഇനിയത്തെ ഗാനത്തിൽ. ചിത്രം സൗമ്യം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം കൈതപ്രം വിശ്വനാഥൻ. ഗായകർ ദീപാങ്കുരനും കുട്ടികളുടെ ഗായക സംഘവും.

0: ഓല പിപി, ഒള്ളത് മതി, ലിവിംഗ് ടുഗദർ, ഡേഞ്ചർ ബിസ്ക്കറ്റ്, ചിത്രക്കുഴൽ, സൗമ്യം എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനമാണ് പഞ്ചാര മിഠായിയിൽ ഇന്ന് നമ്മൾ കേട്ടത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി പഞ്ചാര മിഠായി വീണ്ടും എത്തും അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് 11:30. സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നു മുതൽ 4 ദിവസങ്ങളിൽ അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഗോഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലടക്കം അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. സംസ്ഥാന സ്കൂൾ കായികമേള വേദിയെച്ചൊല്ലി വിവാദം ആവശ്യമില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാഭ്യാസ വകുപ്പാണ് കായികമേളയുടെ കലണ്ടർ തയ്യാറാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട് വ്യക്തമാക്കി. ചിറയിൻകീഴ് കയ്യാങ്കളി കോൺഗ്രസ് പാർട്ടിക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. രാഷ്ട്രീയ രംഗത്ത് തർക്കങ്ങളുണ്ടാകുമ്പോൾ നേതാക്കൾ പക്വതയോടെ സമീപിക്കണമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തലമുറകളെ നശിപ്പിക്കുന്ന ലഹരി മാഫിയയെ തൂത്തെറിയാൻ എല്ലാവരും പ്രതിജ്ഞയെടുക്കണമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ ജല അതോറിറ്റി കരാറുകാരുടെ സേവനം 24 മണിക്കൂറും ഉറപ്പാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. അറ്റകുറ്റപ്പണികൾക്ക് കാലതാമസം പാടില്ലെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. എറണാകുളം നഗരത്തിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ സ്ക്വാഡ് റെയ്ഡ്. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില വാങ്ങുന്നുവെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. കേന്ദ്ര ഗവൺമെന്റ് നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർഗോഡ് ഐഐടിയിൽ.

ക്ഷമിക്കണം ITI വ്യാവസായിക പരിശീലന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. FIH ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് വിജയത്തുടക്കം. പുരുഷ വിഭാഗത്തിൽ ഇന്തോനേഷ്യയെയും വനിതാ വിഭാഗത്തിൽ ദക്ഷിണ കൊറിയയെയുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക് കേൾക്കാം.

ഗാനമാലിക. ഇന്നത്തെ ഗാനമാലികയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാള ചലച്ചിത്രങ്ങളിലെ യുഗ്മഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് ഗാനമാലിക. ഇന്നത്തെ ഗാനമാലികയിൽ രണ്ട് ഗായകന്മാർ ചേർന്ന് പാടിയ യുഗ്മഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യഗാനം എസ് പി ബാലസുബ്രഹ്മണ്യവും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയതാണ്. ഗാനരചന കെ ജയകുമാർ, സംഗീതം എം എം കീരവാണി. 1997 വിളംബരം ചെയ്യപ്പെട്ടെങ്കിലും പുറത്തു വരാതെ പോയ സ്വർണച്ചാമരം എന്ന ചിത്രത്തിലെ ഗാനം.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: 2012 സുഗീത് സംവിധാനം ചെയ്ത ഓർഡിനറി എന്ന ചിത്രത്തിനുവേണ്ടി മധു ബാലകൃഷ്ണനും കാർത്തിക്കും പാടിയ യുഗ്മഗാനമാണ് ഗാനമാലികയിൽ ഇനി.

രണ്ട് ഗായകന്മാർ പാടിയ ഗാനമാണ് ഗാനമാലികയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1975 കെ സുകു സംവിധാനം ചെയ്ത കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഐരൂർ സദാശിവനും ശ്രീകാന്തും ഒരേ ഭാവത്തിൽ മത്സരിച്ചു പാടിയത്.

0: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
1: മൈജിയിൽ കിട്ടും.
2: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: പ്രിയ ശ്രോതാക്കളെ, നമ്മൾ കേൾക്കുന്നത്
5: ഗാനമാലിക.
4: 2007 ഷാഫി സംവിധാനം ചെയ്ത ചിത്രമാണ് മായാവി. ഈ ചിത്രത്തിന് വേണ്ടി വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ ഈണം പകർന്ന് MG ശ്രീകുമാറും G വേണുഗോപാലും പാടിയ യുഗ്മഗാനമാണ് ഇനി.

രണ്ട് ഗായകന്മാർ ചേർന്ന് പാടിയ ഗാനങ്ങളാണ് ഗാനമാലികയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1995 രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ജയറാം ചിത്രമാണ് ആദ്യത്തെ കൺമണി. ഈ ചിത്രത്തിനുവേണ്ടി എസ് രമേശൻ നായർ എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് പി ജയചന്ദ്രനും ബിജു നാരായണനും പാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ നിങ്ങൾ വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങളുമായി ഈണപ്പൂക്കൂട. ഇഷ്ടഗാനങ്ങൾക്കായി 8281-4203-05 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഈണപ്പൂക്കൂട ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ നമ്മുടെ ആകാശവാണി അനന്തപുരി FM 101.9. രണ്ട് ഗായകന്മാർ ചേർന്ന് പാടിയ ഗാനങ്ങളുമായി ഗാനമാലിക തുടരുകയാണ്. ഇനി KS ജോർജും മെഹബൂബും ചേർന്ന് പാടിയ ഗാനമാണ് ഗാനരചന P ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്. 1962 P ഭാസ്കരൻ സംവിധാനം ചെയ്ത ലൈല മജ്നു എന്ന ചിത്രത്തിലെ ഗാനം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ഗാനമാലികയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 12:40 വരെ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

0: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
0: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
0: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഫോൺ ഞാൻ പറയാം.
0: എന്നാ പറയാം?
2: 90 72 503 503.
3: മൊബൈൽ മുതൽ ഹോം പ്ലാൻസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
4: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
3: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
4: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
3: ടിഎംസി അപ്ലൈ.
5: ഇവിടെ ഭഗവതി എവിടെയുള്ള?
6: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
5: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാൻ.
6: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
5: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
6: ഭഗവതി ലോട്ടറി ഏജൻസി. ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
7: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് തുടരാം.
8: ഗാനമാലിക.
7: ഗാനമാലികയിലെ അടുത്ത ഗാനം പാടിയത് വിജയ് യേശുദാസും സുദീപ് കുമാറുമാണ്. 2013 ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത റോമൻസിലെ ഗാനം. രാജീവ് ആലുങ്കലിന്റെ ഗാനവരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ഇന്നത്തെ ഗാനമാലികയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. 1982 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിരിയോ ചിരി എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചുതിരുമല എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും പി ജയചന്ദ്രനും പാടിയ ഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, രണ്ട് ഗായകന്മാർ ചേർന്ന് പാടിയ യുഗ്മഗാനങ്ങളാണ് ഇന്നത്തെ ഗാനമാലികയിൽ നമ്മൾ ആസ്വദിച്ചത്. സമയപരിമിതി മൂലം എല്ലാ ഗായകന്മാരുടെയും പാട്ടുകൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു ഗാനമാലികയിലൂടെ നമുക്കത് ആസ്വദിക്കാം. ഗാനമാലിക വീണ്ടും എത്തും അടുത്ത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:00.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12:40 കഴിഞ്ഞ് 40 മിനിറ്റും 32 സെക്കൻഡും.

0: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
1: നേത്രദാനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നേത്ര പടല അന്ധത അഥവാ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന്റെ ചികിത്സയ്ക്കായാണ് നേത്രദാനം ചെയ്യുന്നത്. കണ്ണിന്റെ പുറമേയുള്ള നേത്രപടലം, കൃഷ്ണമണി അഥവാ കോർണിയയിലെ അസുഖങ്ങൾ കാരണം കാഴ്ച നഷ്ടപ്പെട്ടവരുടെ കോർണിയ മാറ്റിയിട്ട് അവിടെ മരണാനന്തരം ദാനമായി ലഭിച്ച നേത്രപടലം തുന്നിച്ചേർക്കുന്ന ശസ്ത്രക്രിയയാണ് കണ്ണ് മാറ്റിവെക്കൽ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അന്ധത ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. കണ്ണിനകത്തെ ലെൻസ് കട്ടിയാവുന്ന തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ എന്ന അസുഖം, കണ്ണിൽ ഷുഗർ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിന്റെ ഞരമ്പിനെ അഥവാ ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, പിന്നെ നേത്രപടല അന്ധത. ഇതിൽ നേത്രപടല അന്ധത ഉള്ളവർക്കാണ് നേത്രദാനം കൊണ്ട് പ്രയോജനം ലഭിക്കുന്നത്. കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കോർണിയ. ഇവ സുതാര്യമാണ്. നമ്മുടെ വാച്ചിലൊക്കെയുള്ള സുതാര്യമായ ഗ്ലാസ് പോലെയാണ് കണ്ണിന് മുന്നിലുള്ള നേത്രപടലം. ഇത് കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തെ ഫോക്കസ് ചെയ്ത് കണ്ണിനുള്ളിലേക്ക് കടത്തിവിടുന്നു. കോർണിയയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കാരണം ഇവയുടെ സുതാര്യത നഷ്ടപ്പെടുകയും വെളിച്ചം കണ്ണിനുള്ളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് നേത്രപടല അന്ധത. മുൻ പറഞ്ഞതുപോലെ ഇതിന്റെ ചികിത്സയ്ക്കായി കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. നേത്രപടലത്തിന്റെ അന്ധതയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി അണുബാധ. ഇൻഫെക്ഷൻ വന്ന് ഗ്രാജുവലി പാടുകൾ ഉണ്ടാവുകയും നേത്രപടലം അതാര്യമായി മാറുകയും ചെയ്യും. അപകടത്തിൽ കണ്ണിലെ കോർണിയയ്ക്ക് വരുന്ന മുറിവുകൾ, കെമിക്കൽ ഇഞ്ചുറി അതുപോലെയുള്ള പൊള്ളലുകൾ, കൃഷ്ണമണിയിലെ ജനിതകപരമായ രോഗങ്ങൾ, കോർണിയയുടെ കട്ടി കുറഞ്ഞ് നേർത്ത ഒരു കോൺ പോലെയാകുന്ന കെരറ്റോകോണസ് എന്ന അസുഖം, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, കോർണിയയിലെ അകത്തെ കോശങ്ങൾ അഥവാ എൻഡോത്തീലിയൽ സെൽസിന്റെ കൗണ്ടിലുണ്ട്

ഉണ്ടാകുന്ന കുറവുകൾ, ഇവയെല്ലാം നേത്രപടല അന്ധതയ്ക്ക് കാരണങ്ങളാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ 12 മില്യണിൽ കൂടുതൽ ആൾക്കാർക്ക് അന്ധതയുണ്ട്. അതിൽ ഏകദേശം 1.1 മില്യൺ ആണ് നേത്രപടല അന്ധതയുടെ അളവ്. ഇവരെ കാഴ്ചയിലേക്ക് കൊണ്ടുവരാനുള്ള യഥാർത്ഥ പ്രതിവിധി നേത്രദാനത്തിലൂടെയുള്ള കണ്ണുമാറ്റിവെക്കൽ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയാണ്. ഇന്ത്യയിൽ ഏകദേശം 100,000 സർജറിയാണ് നടക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ നടക്കുന്നത് വളരെ കുറവാണ്. ആകെയുള്ള മരണത്തിന്റെ 0.5% താഴെയാണ് ഇപ്പോഴുള്ള നേത്രദാനം. അത് മിനിമം 1% എത്തിക്കുകയെങ്കിലും വേണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ആവുകയുള്ളൂ. ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ വിവിധ ഐ ബാങ്കുകളിൽ രജിസ്റ്റർ ചെയ്ത് നേത്രദാനത്തിനായി കാത്തിരിക്കുന്ന രോഗികൾ തന്നെ ഏകദേശം 150,000 പേരുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എല്ലാ കൊല്ലവും 25,000 മുകളിൽ ആൾക്കാർ അതിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ 20,000 മുതൽ 25,000 സർജറി വരെ മാത്രമേ ഒരു വർഷം നടക്കുന്നുള്ളൂ. അതെ, ആവശ്യകതയെ താരതമ്യം ചെയ്യുമ്പോൾ നേത്രദാനത്തിന്റെ തോത് വളരെ കുറവാണ്. ഒരുപാട് കുടുംബങ്ങൾ നേത്രദാനത്തിന് സമ്മതമറിയിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ അന്ധത അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ പറ്റുകയുള്ളൂ. ഇനി നേത്രദാനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കണ്ണിന്റെ നേത്രപടലം മാത്രമാണ് ദാനം ചെയ്യുമ്പോൾ സർജറിയിലൂടെ എടുക്കുന്നത്. കണ്ണ് മുഴുവനായി എടുക്കേണ്ടതില്ല. മരണം കഴിഞ്ഞ് 6 മണിക്കൂറിനുള്ളിൽ നേത്രപടലം റിമൂവ് ചെയ്ത് എടുക്കണം. അപ്പോൾ ആരാണ് നേത്രപടലം റിമൂവ് ചെയ്യുന്നത്? മരണമുണ്ടായാൽ ബന്ധുക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നേത്രദാനത്തിന് സമ്മതമാണെങ്കിൽ മരണമുണ്ടായാൽ വൈകാതെ അടുത്തുള്ള ഐ ബാങ്കിൽ അറിയിക്കണം. കാരണം മരണം നടന്ന് 6 മണിക്കൂറിനുള്ളിൽ കോർണിയ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സാധിക്കില്ല. ഹോസ്പിറ്റലിൽ വെച്ചുള്ള മരണമാണെങ്കിൽ അവർ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ റെഡിയാക്കും. വീട്ടിൽ വെച്ചുള്ള മരണമാണെങ്കിൽ ഐ ബാങ്കിലെ പ്രവർത്തകർ ഒരു നേത്രരോഗ വിദഗ്ധനുൾപ്പെടെ വീട്ടിൽ വന്ന് 1.5 മണിക്കൂറിനുള്ളിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറിലൂടെ നേത്രപടലം റിമൂവ് ചെയ്യും. വീട്ടിലാണെങ്കിൽ അവർ എത്തുന്നതുവരെ കണ്ണ് ഡ്രൈ ആകാതെ ശ്രദ്ധിക്കണം. മുറിയിലെ ഫാൻ ഓഫ് ചെയ്യുകയും കണ്ണിന് മുകളിൽ തണുത്ത നനവുള്ള കോട്ടൺ വയ്ക്കുകയും ചെയ്യാം. 2 പില്ലോ വെച്ച് തല ഉയർത്തി വെക്കുന്നതും നല്ലതായിരിക്കും. ആർക്കൊക്കെയാണ് നേത്രദാനം ചെയ്യാൻ പറ്റുന്നത്? മരണാനന്തര നേത്രദാനത്തിന് പ്രായമൊരു പ്രശ്നമല്ല. 2 വയസ്സിന് മുകളിലുള്ള ആർക്കും ദാനം ചെയ്യാം. 80 വയസ്സിന് മുകളിൽ നേത്രപടലത്തിന്റെ ആരോഗ്യമനുസരിച്ച് മാത്രമേ തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പ്രമേഹം, രക്താതിസമ്മർദ്ദം അഥവാ BP, കൊളസ്ട്രോൾ, തൈറോയ്ഡ് അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും ദാനം ചെയ്യാം. കണ്ണാടി ഉപയോഗിച്ചിരുന്നവർ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, അവർക്കെല്ലാം നേത്രദാനം ചെയ്യാവുന്നതാണ്. നേത്രദാനം ചെയ്യാൻ പറ്റാത്തവർ ആരൊക്കെയാണ്? 1. മരണകാരണം കൃത്യമായി അറിയാത്തവർ, സെപ്സിസ് അഥവാ ശരീരത്തിലാകമാനം ഇൻഫെക്ഷൻ ഓർ അണുബാധ ബാധിച്ചിട്ടുള്ള മരണം, എയ്ഡ്സ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം, തലച്ചോറിലെ വൈറൽ അണുബാധ അഥവാ എൻകഫലൈറ്റിസ്, രക്താർബുദം, ലുക്കീമിയ, പേപ്പട്ടി വിഷബാധ മൂലം മരണപ്പെട്ടവർ അല്ലെങ്കിൽ സംശയിക്കുന്നവർ, കണ്ണിൽ എന്തെങ്കിലും അണുബാധ ഉള്ളവർ, നേത്രപടലത്തെ ബാധിക്കുന്ന ജനിതക രോഗങ്ങൾ ഉള്ളവർ, കണ്ണിനുള്ളിലെ അർബുദം, ഇവയൊഴിച്ച് ബാക്കി എല്ലാവിധ സന്ദർഭങ്ങളിലും നേത്രദാനം പ്രായോഗികമാണ്. അടുത്ത ബന്ധുക്കളുടെ സമ്മതത്തോടെ 6 മണിക്കൂറിനുള്ളിലാണ് സർജറി ചെയ്യേണ്ടത്. ഇങ്ങനെ നീക്കം ചെയ്യുന്ന നേത്രപടലം പ്രത്യേകം മരുന്നിൽ അഥവാ കേടുവരാതിരിക്കാനുള്ള കൾച്ചർ മീഡിയത്തിൽ സൂക്ഷിച്ച് ഐ ബാങ്കിലേക്ക് കൊണ്ടുപോകും. ഐ ബാങ്കിൽ വെച്ച് വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. നേത്രപടലത്തിലെ എല്ലാ പാളികളും കൃത്യമായ രീതിയിലുണ്ടോ എന്നും ഏറ്റവും ഉള്ളിലെ കോശങ്ങൾ അഥവാ എൻഡോത്തീലിയൽ സെൽസിന്റെ അളവ് കൃത്യമായിട്ടുണ്ടോ എന്നും നോക്കും. ഇങ്ങനെ നല്ല ആരോഗ്യമുള്ളതായി തിരഞ്ഞെടുക്കുന്ന നേത്രപടലം അധികം വൈകാതെ തന്നെ നേത്രപടല അന്ധത ഉള്ള ആളിന്റെ കോർണിയ എടുത്തു മാറ്റി അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. 2 കണ്ണുകൾ 2 ആൾക്കാർക്കായിരിക്കും പുതുതായി കാഴ്ച നൽകുന്നത്. അതിനൂതന ശസ്ത്രക്രിയയിലൂടെ നേത്രപടലത്തിന്റെ വിവിധ പാളികൾ മാത്രമായി റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു നേത്രപടലം തന്നെ 4 പേരുടെ അന്ധത മാറ്റുന്ന രീതിയിലുള്ള നേട്ടത്തിലേക്ക് ആധുനിക വൈദ്യശാസ്ത്രം ഇന്നെത്തി നിൽക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ മരണാനന്തരം ദാനം ചെയ്യാൻ സമ്മതമാണോ? അന്ധതയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കാഴ്ച കിട്ടാനും അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നേത്രദാനത്തിലൂടെ കഴിയും. സമ്മതപത്രം ഐ ബാങ്കുകളിൽ ലഭ്യമാണ്. അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുമല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഐ ബാങ്കിലോ നിങ്ങളുടെ ജില്ലയിലെ നോഡൽ കേന്ദ്രങ്ങളിലോ സമ്മതപത്രം നൽകി രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 കാർഡ് ലഭിക്കും. 1 നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക, 1 നിങ്ങളുടെ അടുത്ത ബന്ധുവിന്റെ കയ്യിലും സൂക്ഷിക്കുക. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും മരണശേഷം ബന്ധുക്കളുടെ സമ്മതത്തോടെ
നേത്രദാനം സാധിക്കും.

0: എന്നാണ്. മരണശേഷമുള്ള 6 മണിക്കൂറാണ് നേത്രദാനമെന്ന ഈ മഹത്തായ കാര്യത്തിനുള്ള സമയപരിധി. മരണാനന്തര കർമ്മങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടോ താമസമോ ഉണ്ടാകാതെ തന്നെ നേത്രദാനം നമുക്ക് ചെയ്യാൻ പറ്റും. നേത്രപടലം എടുത്തു മാറ്റുന്നതുകൊണ്ട് കണ്ണിന്റെ ആകൃതിക്ക് പ്രശ്നം വരാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രക്രിയ മുഖത്തിന്റെ രൂപഭാവത്തെ ബാധിക്കില്ല. അഥവാ ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ വൈദഗ്ധ്യമുള്ളവരാണ് നേത്രദാനം സർജറിക്കായി എത്തുന്നത്. നേത്രദാന ബോധവൽക്കരണത്തിനായി ഒരുപാട് പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ഇന്ത്യയിൽ ബൃഹത്തായ പദ്ധതികളാണ് നടക്കുന്നത്. മരണശേഷം ബന്ധുക്കളെ കൌൺസിലിംഗ് ചെയ്യാനായി ആരോഗ്യ പ്രവർത്തകരെ പ്രാപ്തരാക്കണം. അവർക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയി ട്രെയിനിംഗ് കൊടുക്കണം. ജനങ്ങൾക്കിടയിലുള്ള മിഥ്യാധാരണകൾ മാറ്റി ശാസ്ത്രീയമായ അവബോധം കൊണ്ടുവരുന്ന പരിപാടികളും നടക്കുന്നുണ്ട്. പുറത്തുള്ള ചില രാജ്യങ്ങളിൽ കൊണ്ടുവരികയും ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റാത്തതുമായ കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കൂടെ നേത്രദാനത്തിനുള്ള സമ്മതപത്രം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. മരണം എപ്പോഴും പ്രിയപ്പെട്ടവരെ വല്ലാത്ത വിഷമാവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഈ സമയത്ത് അവയവദാനത്തിനായി മുന്നോട്ടു വരുന്ന ബന്ധുക്കൾ മഹത്തരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അവരെ എല്ലാ ബഹുമാനത്തോടുകൂടിയും ഓർത്തുകൊണ്ട് പറയട്ടെ, നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനത്തിലൂടെ അന്ധതയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാഴ്ചയുടെ വെളിച്ചത്തിലേക്ക് എത്തിക്കാം.
1: നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

പ്രകാശധാര വീണ്ടും എത്തും നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ പ്രകാശധാരയിൽ പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നത് കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ.

0: നാടോടി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറിപ്പ് എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന പാട്ട്.
1: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
2: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
2: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി ബി എം ഡബ്ല്യു വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
3: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
8: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
7: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
8: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനവരികൾ, ജി ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം പൂമഠത്തെ പെണ്ണ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്തു. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പിഎം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെന്റിന് തിടുക്കമില്ലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ പ്രാധാന്യം നൽകിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് കെപിസിസി പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം നൽകി സംസാരിക്കുന്നത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചിറയൻകീഴ് കയ്യാങ്കളിയിൽ കെപിസിസി നിയോഗിച്ച അന്വേഷണ സമിതി തിരുവനന്തപുരത്ത് യോഗം ചേരുന്നു. ഇരുവിഭാഗത്തിന്റെയും മൊഴിയെടുത്ത ശേഷം അന്തിമ റിപ്പോർട്ട് ഇന്ന് തന്നെ കെപിസിസിക്ക് സമർപ്പിക്കുമെന്ന് അന്വേഷണ സമിതി തലവൻ എം എം ഹസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എറണാകുളം ജില്ലയിൽ വില വിവര പട്ടിക പ്രദർശിപ്പിക്കാത്ത കഫേകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. നഗരത്തിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ റെയ്ഡ് നടത്തിയ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ സ്ക്വാഡ് ആണ് കഫേകൾക്കെതിരെ കേസെടുത്തത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് നാളെ കോഴിക്കോട് നടക്കും. രാവിലെ 10:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് ഹിയറിംഗ്. മലപ്പുറം വണ്ടൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഉപ്പട ഉദിരംകുളം മങ്ങാട്ടുതൊടിക പ്രജീഷാണ് മരിച്ചത്. ചൈനീസ് മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും 3rd time ഫൈനലിൽ. ലോക റാങ്കിങ്ങിൽ 5th ഇസഖ്യം സെമിഫൈനലിൽ മലേഷ്യ സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. ആകാശവാണി അനന്തപുരി FM 101.

ഈണപ്പൂക്കൂടാ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 2 മണിവരെ വാട്സാപ്പ് ഇഷ്ടഗാന പരിപാടിയായ ഈണപ്പൂക്കൂടയുടെ നേരമാണ്. ഈ പരിപാടിയിലൂടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിന് 8281-4203-05 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് സന്ദേശം അയക്കാവുന്നതാണ്. സന്ദേശം അയക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കേണ്ട പാട്ടിൻ്റെ തുടക്കം, സിനിമയുടെ പേര് അറിയാമെങ്കിൽ അതുകൂടെ ചേർത്തോളൂ. ഒപ്പം നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ കൂടി എഴുതി ആദ്യം പറഞ്ഞ നമ്പറിലേക്ക് വേഗം അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം, 8281-4203-05. അപ്പോൾ വേഗം സന്ദേശങ്ങൾ അയച്ചോളൂ. ഈണപ്പൂക്കൂടയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ലങ്കേഷ് അഗസ്തിക്കോടാണ്. ഈണപ്പൂക്കൂടയിലെ ആദ്യ സന്ദേശം പെരുകാവ് നിന്നുള്ള വിനു വിജയൻ അയച്ചതാണ്. തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ മാലേയം മാറോടലിഞ്ഞു എന്നാരംഭിക്കുന്ന ഗാനമാണ് പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം ശരത്. ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ ആദ്യ ഗാനമായി നമുക്കത് ആസ്വദിക്കാം.

0: പെരുകാവ് നിന്നുള്ള വിനു വിജയൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎംസി അപ്ലൈ.
0: പെരുമ്പഴുതൂർ നിന്നുള്ള രജിത സുജുലാൽ ഈണപ്പൂക്കുടയിലെ അയച്ച സന്ദേശമാണ് ഇനി. ദേവദാസി എന്ന ചിത്രത്തിലെ മാനസേശ്വരി മനോഹരി എന്ന ഗാനം എസ് ജാനകി പാടിയ പാട്ട്, അതാണ് രജിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പാണ്, സംഗീതം സലിൽ ചൌധരി. കേൾക്കാം നമുക്ക് ഗാനം ഈണപ്പൂക്കുടയിലൂടെ.

0: പെരുമ്പഴുതൂർ നിന്നുള്ള രജിത സുജുലാൽ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
2: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 100,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
3: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
0: ഈണപ്പൂക്കുടയിലെ മൂന്നാമത്തെ ഗാനത്തിലേക്ക്. ഒറ്റശേഖര മംഗലത്ത് നിന്നുള്ള അനിൽകുമാർ ആവശ്യപ്പെട്ട ഗാനമാണിത്. 1/8 അനിൽകുമാറിന്റെ സന്ദേശം നമുക്കിവിടെ കിട്ടിയത്. ആധാരം എന്ന ചിത്രത്തിലെ മഞ്ചാടി മണികൊണ്ട് മാണിക്യക്കുടം നിറഞ്ഞു എന്ന പാട്ട് വേണമെന്നാണ് അനിൽകുമാർ സന്ദേശത്തിൽ കുറിച്ചിരിക്കുന്നത്. ഗാനമിത കേൾപ്പിക്കുകയാണ്. ഗായകൻ യേശുദാസ്, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ആധാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും കൂട്ടരും പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ പാട്ടിനു വേണ്ടി സന്ദേശം അയച്ചത് ഒറ്റശേഖരമംഗലത്ത് നിന്നുള്ള അനിൽകുമാർ ആയിരുന്നു.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: അബുദാബിയിൽ നിന്ന് രാഹുൽ എന്ന ശ്രോതാവ് ഈണപ്പൂക്കുടയിലേക്ക് ഒരു സന്ദേശം അയച്ച് പാട്ടിനായി കാത്തിരിക്കുന്നുണ്ട്. ഭാര്യ എന്ന ചിത്രത്തിലെ കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കുന്ന എന്ന ഗാനമാണ് പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യേശുദാസ് പാടിയ പാട്ടാണിത്. ഷിബു ചക്രവർത്തിയുടെ ഗാനവരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

0: അബുദാബിയിൽ നിന്ന് രാഹുൽ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
2: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിണ്ടേ 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
3: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान. पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान. आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए. इस पुरस्कार के लिए 3 श्रेणियों में होता है चयन: सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI तकनीशियन. उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान. नामांकन की तिथि 10 अगस्त से 10 सितम्बर 2026 तक, तो देर किस बात की. आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर. राष्ट्रीय गोपाल रत्न पुरस्कार 2026 पशुपालन एवं डेयरी विभाग, भारत सरकार द्वारा जनहित में जारी.
0: ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ 5-ാമത്തെ ഗാനം KP ബ്രഹ്മാനന്ദൻ പാടിയ ഒരു പാട്ടാണ്. ഇത് കേൾക്കാൻ ആവശ്യം പറഞ്ഞുകൊണ്ട് സന്ദേശം അയച്ചത് കേശവദാസപുരത്തു നിന്നുള്ള K.സുഗുണനാണ്. വയലാറാണ് ഈ പാട്ട് എഴുതിയത്. വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം. ചന്ദ്രിക ചർച്ചിതമാം രാത്രിയോടോ. കേൾക്കാം നമുക്ക് മനോഹര ഗാനം.

കേശവദാസപുരത്തു നിന്നുള്ള കെ സുഗുണൻ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ഈണപ്പൂ കൂടെയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 2 മണിവരെ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
5: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. ഈണപ്പൂക്കൂടെ തുടരുകയാണ്. പെരുന്താനിയിൽ നിന്നുള്ള സുനിത 1:24 അയച്ച സന്ദേശമാണ് ഇനി നോക്കുന്നത്. അന്ന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് സുനിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ ഈണം പകർന്ന പാട്ട്.

0: പെരുന്താന്തിയിൽ നിന്നുള്ള സുനിത ആവശ്യപ്പെട്ട ഗാനമായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
2: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ?
2: ഇത്രയുള്ളൂ.
1: ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഈണപ്പൂക്കൂടയിലേക്ക് 1:31 ഒരു സന്ദേശം നമുക്ക് നോക്കാം. ചെട്ടികുളങ്ങര നിന്നുള്ള ശൈലജയാണ് ഈ സന്ദേശം അയച്ചത്. മിനിമോൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം വേണമെന്നാണ് സന്ദേശത്തിൽ കുറിച്ചിട്ടുള്ളത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

0: ചെട്ടികുളങ്ങര നിന്നുള്ള ശൈലജ ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപ്പിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
4: ഇൻഡക്ഷൻ കിറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ, ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
3: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
0: ഈണപ്പൂക്കൂടെ തുടരുകയാണ്. സുരേഷ് ബാബു എന്ന ശ്രോതാവ് വക്കത്ത് നിന്ന് അയച്ച സന്ദേശമാണിത്. ഈ സന്ദേശം നമുക്കിവിടെ കിട്ടിയത് 1:33. ശ്രീകുമാരൻ തമ്പി എഴുതി, ആർ കെ ശേഖർ ഈണം പകർന്ന് കെ പി ബ്രഹ്മാനന്ദൻ പാടിയ പാട്ടാണ് സുരേഷ് ബാബു ചോദിച്ചിട്ടുള്ളത്. ചിത്രം ടാക്സി കാർ. കേൾക്കാം നമുക്ക് ഗാനം.

ഈണപ്പൂക്കുടയിൽ നമ്മളിപ്പോൾ കേട്ടത് വക്കത്ത് നിന്നുള്ള സുരേഷ് ബാബു ആവശ്യപ്പെട്ട ഗാനമായിരുന്നു. ഈണപ്പൂക്കുട തുടരുകയാണ്. കല്ലിയൂർ നിന്നുള്ള രജിത, രഞ്ജിത്ത്, രോഹിത്, റോഷൻ എന്നിവർ അല്പം വിഷാദഭാവം കലർന്ന ഒരു പാട്ടാണ് ഇന്ന് ചോദിച്ചിട്ടുള്ളത്. 1:41 അവരുടെ സന്ദേശം നമുക്കിവിടെ കിട്ടിയത്. ആകാശദൂത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പാണ് ഗാനം എഴുതിയത്. ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: കല്ലിയൂർ നിന്നുള്ള രജിത, രഞ്ജിത്ത്, രോഹിത്, റോഷൻ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഇന്നത്തെ ഈണപ്പൂക്കൂടയിലെ 10-ാമത്തെ ഗാനത്തിലേക്ക്. കൊല്ലം ഡീസന്റ് മുക്കിൽ നിന്ന് വൈശാഖ് ആവശ്യപ്പെട്ട ഗാനം. 1:48 ഈ സന്ദേശം നമുക്കിവിടെ കിട്ടിയത്. കരുമാടിക്കുട്ടൻ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനമാണ് വൈശാഖ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യൂസഫ് അലി കേച്ചേരിയുടെ ഗാനവരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളിതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: കൊല്ലം ഡീസന്റ് മുക്കിൽ നിന്നുള്ള വൈശാഖിന്റെ ഇഷ്ടഗാനമാണ് പ്രമോയ്ക്ക് മുൻപ് നമ്മൾ കേട്ടത്. ഇന്നത്തെ ഈണപ്പൂക്കുടയിൽ ഒരു ഗാനം കൂടി കേൾക്കാം, അതായത് 11-ാമത്തെ ഗാനം. പൂജപ്പുരം നിന്നുള്ള നിവേദ് ആവശ്യപ്പെട്ട പാട്ടാണിത്. അസ്തമയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കൂട്ടരും പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനവരികൾ, ശ്യാമിന്റെ സംഗീതം.

0: പൂജപ്പുരിയിൽ നിന്നുള്ള നിവേദിന്റെ ഇഷ്ടഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കൂടയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിലേക്ക് ധാരാളം സന്ദേശങ്ങൾ ഇന്ന് വന്നിരുന്നു. 11 പാട്ടുകളെ നമുക്ക് കേൾപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഈണപ്പൂക്കൂട വീണ്ടും എത്തും അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 1-2. 8281420305 എന്ന നമ്പറിലേക്ക് അന്നും ഇഷ്ടഗാനങ്ങൾക്കായി പ്രിയ കൂട്ടുകാർ സന്ദേശങ്ങൾ അയയ്ക്കുക. ഈണപ്പൂക്കൂടയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യക്കോട്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമായി. ഗുവാഹട്ടി വിമാനത്താവളത്തിൽ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഇന്ത്യൻ പ്രതിഭകൾക്ക് ലോകത്തെ മുൻനിര കമ്പനികളെ നയിക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ സംരംഭങ്ങൾക്കും ലോകത്തെ നയിക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 21-ാം നൂറ്റാണ്ടിലെ യുവാക്കളുടെ അഭിലാഷപൂർണ്ണ മനോഭാവത്തെയും അത്യാധുനികമായ AI സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള അവരുടെ ഉദ്യമങ്ങളെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പാർട്ടി നേതൃത്വത്തെ ജനങ്ങൾ തിരുത്തിയ ജനവിധിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. പല നേതാക്കൾക്കും പാർലമെന്ററി വ്യാമോഹം ഉണ്ടെന്നത് വസ്തുതയാണെന്നും നേതൃമാറ്റം അജണ്ടയിലില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ശക്തമായ മഴയും അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതും കാരണം ഉത്തർപ്രദേശിലെ 24 ജില്ലകളിൽ വെള്ളപ്പൊക്കം. സാഹചര്യം വിലയിരുത്തുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചിത്രകൂട് ജില്ലയിലെത്തി. തൃശൂർ കയ്പമംഗലത്തെ വാഹന അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാത അതോറിറ്റിയും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം V ഗീത ഉത്തരവിട്ടു. ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് മെഗാ മാരത്തോൺ സംഘടിപ്പിക്കും. S2 Sports, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി നടത്തുന്ന മാരത്തോൺ കളമശ്ശേരിയിൽ സമാപിക്കും. കാർ തടഞ്ഞ് യാത്രക്കാരെ അസഭ്യം പറഞ്ഞയാൾ കൊച്ചിയിൽ അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശിയും സ്വകാര്യ ബസ് കണ്ടക്ടറുമായ മുഹമ്മദ് അൻസാറാണ് എറണാകുളം നോർത്ത് പോലീസിന്റെ പിടിയിലായത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. ഉച്ചകഴിഞ്ഞ് ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ചൈനയെ നേരിടും. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. വൈകുന്നേരം 5 മണിക്ക്

0: ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ് ആണ് കേട്ടത്.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: സ്മാർട്ട് ഫോണുകളിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
4: വെറും 699 രൂപ മുതൽ മൊബൈൽ ഫോണുകൾ,
3: ഓരോ പർച്ചേസിലും 25,000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ നേടാനും അവസരം.
4: ഒപ്പം മൈജി ഓണ സമ്മാനങ്ങളും.
3: ഈ ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 40 സെക്കൻഡും.

ഇനി 2:45 വരെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പൊന്നാപുരത്ത് യക്ഷി എന്ന ചിത്രത്തിന് വേണ്ടി വിമല സബാഷ് എഴുതി, പ്രശാന്ത് മോഹൻ സംഗീതം നൽകി, ജ്യോതികുമാറും മെർലിനും പാടിയ ഗാനം.

0: പൊന്നാപുരത്ത് യക്ഷി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: രാജീവ് ആലുങ്കലിന്റെ ഗാനവരികൾ, നാദിർഷയുടെ സംഗീതം, വിനീത് ശ്രീനിവാസനും ഖദീജയും പാടിയത് ചിത്രം മാജിക് മഷ്റൂംസ്.

0: പൊന്നാപുരത്ത് യക്ഷി, മാജിക് മഷ്റൂംസ്, ലെമൺ മർഡർ എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനമാണ് ഈ ചലച്ചിത്ര ഗാന പരിപാടിയിൽ നമ്മൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ഏറ്റെടുത്തോളൂ, ഒപ്പം സമ്മാനങ്ങളും.
1: ലാപ്ടോപ്പുകൾ 29,990 രൂപ മുതൽ.
0: ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
2: TNC apply.

0: ലമേ സ്പോൺസർഡ് പരിപാടി ഇന്നത്തെ അധ്യായം കഴിഞ്ഞു.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി നമുക്കൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ലോലി പോപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സലും വിധു പ്രതാപും പാടിയതാണ്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

തിരയ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 3:45 വരെ നമുക്ക് ആസ്വദിക്കാം തിരയ്പൂക്കൾ. ഇന്ന് തിരയ്പൂക്കളിൽ എസ് ശങ്കർ സംവിധാനം ചെയ്ത തമിഴ് ചിത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറെ ഗാനങ്ങൾ. 1993 ജെന്റിൽമാൻ എന്ന ചിത്രമാണ് എസ് ശങ്കർ ആദ്യം സംവിധാനം ചെയ്തത്. ആ ചിത്രത്തിലെ ഗാനം തന്നെ ആദ്യം കേൾക്കാം.

1993 അർജുനെ നായകനാക്കി എസ് ശങ്കർ സംവിധാനം ചെയ്ത ജെന്റിൽമാൻ എന്ന ചിത്രത്തിനുവേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി, സുജാത, മിൻമിനി എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വൈരമുത്തുവിന്റെ ഗാനവരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം. ശങ്കർ ഷൺമുഖം എന്ന എസ് ശങ്കർ ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ് എന്നീ രംഗങ്ങളിൽ ശ്രദ്ധേയനാണ്. 1996 കമൽഹാസനെ നായകനാക്കി എസ് ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി. വൈരമുത്തുവിന്റെ ഗാനവരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം. ഗായകർ ഹരിഹരൻ, ഹരിണി.

0: എസിയുടെ വിലയിൽ പ്രൈസ് ചാർജുമായി മൈജി
1: 1.5 to 2 എയർ കണ്ടീഷണറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ
0: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് എസി ബ്രാൻഡും സ്വന്തമാക്കാം.
1: ഓരോ പർച്ചേസിലും 3,000 രൂപ വരെ വില വരുന്ന പ്രൊഡക്ടുകളും നേടാം.
0: സെപ്റ്റംബർ 6 വരെ
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
0: ടിവിയുടെ വിലയിൽ ഒരു ചലഞ്ച്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ചുമായി മൈജി.
1: ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
1: വേഗമാകട്ടെ, ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
4: തിരയിപ്പൂക്കൾ തുടരുകയാണ്. എസ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രങ്ങൾക്ക് വേണ്ടി കൂടുതലും സംഗീത സംവിധാനം നിർവഹിച്ചത് AR റഹ്മാനാണ്. 1998 എസ് ശങ്കർ സംവിധാനം ചെയ്ത ജീൻസ് എന്ന ചിത്രത്തിനുവേണ്ടി നിത്യശ്രീ മഹാദേവൻ പാടിയ ഗാനം ഇനി കേൾക്കാം. വൈരമുത്തുവിൻ്റെതാണ് ഈ ഗാനത്തിൻ്റെ വരികൾ.

0: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച് മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: എസ് ശങ്കർ സംവിധാനം ചെയ്ത തമിഴ് ചലച്ചിത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ചില ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ തുടരുകയാണ്. ഇനി മുതൽവനിലെ ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് വൈരമുത്തുവാണ്, സംഗീതം നൽകിയത് AR റഹ്മാൻ, ഗായകർ ശങ്കർ മഹാദേവൻ, കവിത കൃഷ്ണമൂർത്തി.

ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഏറ്റവും ചെലവ് കൂടിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തതിലൂടെ ശ്രദ്ധ നേടിയെടുത്ത സംവിധായകനാണ് എസ് ശങ്കർ. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ജെന്റിൽമാന് ഫിലിംഫെയർ അവാർഡും തമിഴ്നാട് സർക്കാരിൻ്റെ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇനി 2003 പുറത്തു വന്ന ബോയ്സിലെ ഗാനം കേൾക്കാം. കാർത്തിക്കും ടിപ്പുവും ടിമ്മിയും പാടിയത്. ഗാനരചന പ. വിജയ്, സംഗീതം AR റഹ്മാൻ.

ആകാശവാണി അനന്തപുരി FM 101.9 എസ് ശങ്കർ സംവിധാനം ചെയ്ത തമിഴ് ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി തിരയിപ്പൂക്കളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 3:45 വരെ. ഇപ്പോൾ സമയം 3:31 മിനിറ്റും 53 സെക്കൻഡും.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: എസ് ശങ്കർ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ തുടരുകയാണ്. ഇനി 2010 പുറത്തുവന്ന എന്തിരനിലെ ഗാനമാണ് പാ വിജയുടെ ഗാനവരികൾ. AR റഹ്മാന്റെ സംഗീതം, ജാവേദ് അലിയും ചിന്മയയും പാടിയ ഗാനം.

0: എന്നിക്കോ നീ
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
1: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
3: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: വിക്രമിനെ നായകനാക്കി എസ് ശങ്കർ സംവിധാനം ചെയ്ത അന്യൻ എന്ന ചിത്രം ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. ഏറെ നിരൂപക ശ്രദ്ധയും ഏറ്റവും കൂടുതൽ വരുമാനവും നേടിയ ചിത്രമായിരുന്നു അന്യൻ. കല്ലൂരി, നൻപൻ, അരസൻ, ഐ, ശിവജി, കപ്പൽ തുടങ്ങിയവയും എസ് ശങ്കറിന്റെ ശ്രദ്ധേയ സിനിമകളാണ്. 1994 പ്രഭുദേവയെ നായകനാക്കി എസ് ശങ്കർ സംവിധാനം ചെയ്ത കാതലൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കൂടി നമുക്കിപ്പോൾ കേൾക്കാം. വാലിയാണ് ഗാനം എഴുതിയത്, AR റഹ്മാന്റെ സംഗീതം, മനോയും സ്വർണലതയും പാടിയത്.

0: തമിഴ് ചലച്ചിത്ര ആസ്വാദകർക്ക് പ്രൗഢഗംഭീരമായ സിനിമകൾ കൊണ്ട് വിരുന്നൊരുക്കിയ എസ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് തിരയിപ്പൂക്കളിൽ ഇന്ന് നാം ആസ്വദിച്ചത്. ജെന്റിൽമാൻ, ഇന്ത്യൻ, ജീൻസ്, മുതൽവൻ, ബോയ്സ്, എന്തിരൻ, കാതലൻ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് കേട്ടത്. ഇന്നത്തെ തിരയിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 3 മണി കഴിഞ്ഞ് 45:35. ഇപ്പോൾ NHM സ്പോൺസർഡ് പരിപാടി റേഡിയോ
2: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിലെയും കൌമാരക്കാരിലെയും വിഷാദരോഗം എങ്ങനെ കണ്ടെത്താം, പരിഹരിക്കാം എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സർ. കുട്ടികളിൽ വിഷാദരോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടാകുന്നു എങ്കിൽ എങ്ങനെയാണത് തിരിച്ചറിയാൻ സാധിക്കുക?
4: കുട്ടികളിലെ വിഷാദരോഗം, കൗമാരക്കാരിലെ വിഷാദരോഗം ഒരു വളരെ പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ പൊതുവിൽ ശ്രദ്ധ പുലർത്തേണ്ട, മാതാപിതാക്കളുടെയും ശ്രദ്ധയിൽ വരേണ്ട ഒരു പ്രധാന വിഷയമാണ് ഈ കുട്ടികളുടെയും കൗമാരക്കാരിലെയും വിഷാദരോഗം. ഒരു 70കൾക്ക് വരെയൊക്കെ ഉള്ള കാലയളവിൽ, 1970കൾ വരെയൊക്കെ ഉള്ള കാലയളവിൽ, 80 വരെയൊക്കെ ഉള്ള കാലയളവിൽ കുട്ടികളിൽ വിഷാദരോഗം ഉണ്ടാകില്ല എന്നായിരുന്നു ശിശുമനഃശാസ്ത്രത്തിൽ പൊതുവിൽ വിശ്വസിച്ചിരുന്നത്. പക്ഷേ 90കൾക്ക് ശേഷമുള്ള ഒരവസ്ഥയിൽ കുട്ടികളിൽ വിഷാദരോഗം ഉണ്ടാകാം എന്നുള്ള രീതിയിലേക്കുള്ള കണ്ടെത്തലുകളും തിരിച്ചറിയലുകളൊക്കെ ഉണ്ടായി. ഇന്നിപ്പം മെഡിക്കൽ സയൻസിൽ ചൈൽഡ് മെന്റൽ ഹെൽത്തിലുള്ള ഒരു പ്രധാന വിഷയമാണ് ചൈൽഡ് ആൻഡ് അഡോളസൻ ഡിപ്രഷൻ എന്ന് പറയുന്നത്, കുട്ടികളുടെയും കൗമാരക്കാരുടെയും വിഷാദരോഗം. അപ്പോൾ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ കുട്ടികളുടെയും കൗമാരക്കാരുടെയും വിഷാദരോഗം ശരിയായ അളവിൽ കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഇടപെടൽ നടത്തുന്ന കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. ഇപ്പോഴും എമോങ് ദ പീഡിയാട്രിഷ്യൻസിനും അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ ഇടയിലും കുട്ടികളുടെ വിഷാദരോഗം കണ്ടെത്തുന്നത് അണ്ടർ ഡയഗ്നോസ്ഡാണ്. കുട്ടികളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വിഷാദരോഗവും മുതിർന്നവരുടെ വിഷാദരോഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. മുതിർന്നവരുടെ വിഷാദരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കും. എനിക്ക് വിഷമം വരുന്നു, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട എനിക്ക് കാരണമില്ലാതെ വിഷമം വരുന്നു. അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ് എന്ന് പറയും. പ്രതീക്ഷയില്ലായ്മ, ജീവിതത്തിൽ ജീവിച്ചിട്ട് കാര്യമില്ല, പ്രതീക്ഷയില്ല, എന്നും നമുക്ക് മുമ്പോട്ട് പോകത്തില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വിഷമാവസ്ഥ കുട്ടി ഈ മുതിർന്നവർ പ്രകടിപ്പിക്കും. അവരുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവിൻ്റെ അടുത്ത്, ഭർത്താവിൻ ഭാര്യ അടുത്തോ ഭാര്യ ഭർത്താവിൻ്റെ അടുത്തോ ഒക്കെ പ്രകടിപ്പിക്കും അവരുടെ മാനസികാവസ്ഥ. അതുപോലെ അവർക്ക് ചിലപ്പോൾ ആത്മഹത്യാ ചിന്തകൾ വരും. അപ്പോൾ അവർ പ്രകടിപ്പിക്കും മറ്റുള്ളവരെ. എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നുന്നു, എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല, വിഷമം തോന്നുന്നു, സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള എമോഷണൽ സിംറ്റംസ് എന്ന് പറയും. ഈ എമോഷണൽ സിംറ്റംസ് അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ അവരിൽ ഡിപ്രഷൻ ഉണ്ടായാൽ അവർ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കും. പക്ഷേ കുട്ടികളിലും കൗമാരക്കാരിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എമോഷണൽ സിംറ്റംസ് കുറവായിരിക്കും. അവർ ഒറ്റയ്ക്കിരിക്കുന്നു, ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നു, ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. എന്താ മോളെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് അമ്മയടുത്ത് ദേഷ്യപ്പെടുന്നു. അവർ പിന്നെ വിഷമ ലക്ഷണങ്ങൾ അവർ പ്രകടിപ്പിക്കത്തില്ല, പകരം അവർ ഇറിട്ടബിലിറ്റി, ആങ്കർ, എമോഷണൽ ഔട്ട്ബേസ്റ്റ്, ദേഷ്യം വരുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് എമോഷണൽ ക്ഷോഭ, വികാര വിക്ഷോഭത്തിന് അടിപ്പെടുന്നു, അതുപോലെ തർക്കിച്ച് വഴക്കുകൂടുന്നു. ബിഹേവിയറൽ സിംറ്റംസ് ആയിട്ടായിരിക്കും പ്രകടമാകുന്നത് കുട്ടികളിലും കൗമാരക്കാരിലും വിഷാദരോഗം. ഇപ്പോൾ 9ാം ക്ലാസ്സിലെ ഒരു കുട്ടി അമ്മയടുത്ത് തർക്കിച്ച് വഴക്കുകൂടിയ അമ്മ എന്ത് ചെയ്യും? അടി കൊടുക്കും. അമ്മയ്ക്ക് അങ്ങനെ വിഷാദരോഗം ഒന്ന് ചിന്തിക്കാനുള്ള സാധ്യതയില്ല. അമ്മ കുട്ടി ഒറ്റയ്ക്കിരിക്കുന്നു, അമ്മ പോയി ചോദിക്കുന്നു എന്താ മോളെ ഒറ്റയ്ക്കിരിക്കുന്നത്, എന്നെ വെറുതെ വിട്, എൻ്റെ വിറകെ ഇങ്ങനെ വരണ്ട, ദേഷ്യപ്പെടും. അപ്പോൾ ദേഷ്യപ്പെടും, എമോഷണൽ ഇറിട്ടബിലിറ്റി, ആങ്കർ, എമോഷണൽ ഔട്ട്ബേസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഏത് സ്വഭാവ രീതികളായിരിക്കും കുട്ടി പ്രകടിപ്പിക്കുന്നത്, സ്വഭാവ രീതികളായിരിക്കും കുട്ടികളിൽ പ്രശ്നങ്ങൾ പ്രകടമാകുന്നത്. അതുപോലെ കുട്ടികളിൽ വിഷാദരോഗം വരുമ്പോൾ പഠനത്തിൽ പുറയിൽ പോകും. ഇപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠനത്തിൽ താഴോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഈ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിഹേവിയറൽ സിംറ്റംസ് ആയിട്ടായിരിക്കും വിഷാദരോഗം കുട്ടികളിലും കൗമാരക്കാരിലും പ്രകടമാകുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അനുസരിച്ച് കുട്ടിക്ക് ആവശ്യമായ തരത്തിലുള്ള വിദഗ്ധരുടെ വിലയിരുത്തൽ കുട്ടിക്ക് നൽകുക എന്നുള്ളതാണ്.

0: പറ്റുമെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ ചൈൽഡ് സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയോ കാണിച്ചിട്ട് കുട്ടിയെ വിലയിരുത്തലിലേക്ക്. അപ്പോൾ ഡോക്ടർ കുട്ടിയെ കണ്ടതുകൊണ്ട് കുട്ടിക്ക് ദോഷമൊന്നും ഉണ്ടാകത്തില്ല, കാണുന്ന ഉടനെ മരുന്ന് എഴുതാനുള്ള സാധ്യതയൊന്നുമില്ല. കുട്ടിയെ വിലയിരുത്തിയതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രമായിരിക്കും. മാത്രമല്ല മരുന്ന് ചികിത്സയെക്കാളും കൂടുതൽ വിഷാദ രോഗത്തിലുള്ള ചികിത്സ എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്. ഇപ്പോൾ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുത്ത് കുട്ടി പുരോഗതി ആർജിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് പിന്നെ ആൻറ്റി ഡിപ്രസൻസിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ മടി കാണിക്കേണ്ട ആവശ്യമില്ല. കുട്ടിയിൽ സ്വഭാവ രീതികളിൽ പെട്ടെന്ന് പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാരണം ഒരുപക്ഷെ വിഷാദരോഗമായിരിക്കും. പല കാരണങ്ങളുണ്ടാകാം, സ്വഭാവവൈകൃതത്തിൻ്റെ ഭാഗമായിരിക്കും, പക്ഷേ ഒരു കാരണം വിഷാദരോഗമാണ്. വിഷാദരോഗത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ കുട്ടി കണ്ടെത്തിയും ആവശ്യമായ മരുന്ന് ചികിത്സയും കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്വഭാവ വൈകൃതങ്ങൾ പോലെയല്ല ഈ വിഷാദരോഗം വേഗത്തിൽ മെച്ചപ്പെടുത്താൻ പുരോഗതി ആർജിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്.
1: സർ, അതുപോലെ തന്നെ ഈ കുട്ടികളിലെ വിഷാദരോഗം പരിഹരിക്കുന്നതിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ട് പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നിയാൽ അത് തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധടത്തേക്ക് പോയി കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ വിഷാദരോഗത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് ചിലപ്പം സ്വഭാവവൈകൃതവും ആകാം. അപ്പോൾ ഏതാണെങ്കിലും നമുക്ക് അത് ഡോക്ടറെ കാണിക്കുമ്പോഴത്തേക്ക്, അതിൻ്റെ വിദഗ്ധരെ കാണിക്കുമ്പോഴത്തേക്ക് അവരത്. പിന്നെ അതുപോലെ ടീച്ചർമാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചർമാർ ഈ കുട്ടികൾ ഒറ്റയ്ക്കിരിക്കുന്നു അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു, കുട്ടികളോടൊപ്പം നടന്ന കുട്ടി ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്നു, പെട്ടെന്ന് പഠനത്തിൽ പുറയിലോട്ട് പോകുന്നു, ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, പഴയ ഉത്സാഹമൊന്നും കാണുന്നില്ല, ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ള ഇങ്ങനെയൊക്കെ കുട്ടികളിൽ സ്വഭാവ രീതികൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷാദരോഗം ആയിരിക്കാം ഒരു പക്ഷേ. അങ്ങനെ നമ്മൾ അധ്യാപകരെ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ അധ്യാപകനെ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി ടീച്ചേഴ്സ് റൂമിൽ പോയി സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടിക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദഗ്ധരടുത്തേക്ക്, മാനസികാരോഗ്യ വിദഗ്ധരടുത്തേക്ക് കുട്ടിയെ റെഫർ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിഷാദരോഗം നേരത്തെ കുട്ടി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇതിൽ വേറെ ഇതിനൊക്കെ ഈ ടീച്ചേഴ്സും അധ്യാപകരെക്കാളും കൂടുതലൊരു ഗ്രൂപ്പുണ്ട്, പിയർ ഗ്രൂപ്പ് എന്ന് പറയും, കൂട്ടുകാർ. ഇപ്പം തൻ്റെ കൂട്ടുകാരി എപ്പോഴും വിഷമിച്ചിരിക്കുന്നു, നല്ല കുട്ടിയായിരുന്നു, മിടുക്കിയായിരുന്നു, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നില്ല, ദേഷ്യപ്പെടുന്നു, വിഷമിച്ചിരിക്കുന്നു, ചോദിച്ചാൽ ദേഷ്യപ്പെടുന്നു, കരയുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികൾ ആദ്യം കണ്ടെത്താൻ കഴിയുന്നത് കൂട്ടുകാരനും കൂട്ടുകാരിക്കുമായിരിക്കും. അപ്പോൾ അവരങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് സംസാരിച്ച് കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അനുതാപത്തിൽ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് എന്തോ ഗൗരവമായ ഒരാവശ്യമുണ്ട്, അപ്പോൾ അത് ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒരുപക്ഷെ ഈ കുട്ടിയുടെ പേരൻസിനെ മറ്റേ കൂട്ടുകാരി അറിയുന്നതായിരിക്കും, അപ്പോൾ അവരിൽ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങനെ ഈ പിയർ ഗ്രൂപ്പ് പിന്തുണ സംവിധാനം ശക്തിപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളുടെ വിഷാദരോഗം, കൗമാരക്കാരിലെ വിഷാദരോഗം നേരത്തെ കുട്ടി കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്.
1: സർ, ഈ കൗമാരക്കാരിൽ, അതായത് 13 വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ വിഷാദരോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: ഇപ്പോൾ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീ അഡോളസൻസ് എന്ന് പറയും, ഒരു 12 വയസ്സിന് മുമ്പുള്ള അവസ്ഥയിൽ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരുപോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. അഡോളസൻസിലെത്തുമ്പോഴത്തേക്ക് പെൺകുട്ടികളിൽ ഒരു 1.5-3 ഇരട്ടി വരെ അധികം കൂടുതലാട്ടോ, 1:1.5-3 എന്ന് പറയുന്ന പ്രിവലൻസിലേക്ക് എത്തും. കൗമാരക്കാരിൽ വിഷാദരോഗം കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഇനി ആൺകുട്ടികളിലും പെൺകുട്ടികളിലെയും പ്രത്യേകത എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രീ അഡോളസൻസിൽ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരുപോലെ ആയിരിക്കും, അഡോളസൻസിലെത്തുമ്പം പെൺകുട്ടികളിലായിരിക്കും വിഷാദരോഗം കൂടുതൽ വരാൻ സാധ്യത. ഈ കുട്ടികളിലും കൗമാരക്കാരിലും വിഷാദരോഗം വരുന്നതിന് 3 കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ജൈവികമായ ബയോളജിക്കൽ റീസൺസ്, 2 സൈക്കോളജിക്കൽ റീസൺസ്, 3 സോഷ്യൽ റീസൺസ്, ബയോസൈക്കോസോഷ്യൽ കോസസ്. അതിൽ ബയോളജിക്കലായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജെനറ്റിക് വൾണറബിലിറ്റി എന്ന് പറയും. ഇപ്പോൾ കുട്ടിയുടെ കുടുംബത്തിലുള്ള ഒരു അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ മാമനോ കുട്ടിയുടെ അച്ഛൻ്റെ അനിയനോ അച്ഛൻ്റെ പെങ്ങൾക്കോ ഇങ്ങനെയൊക്കെയുള്ള ഫാമിലിയിൽ ചിലപ്പം വിഷാദരോഗത്തിൻ്റെ മാനസിക രോഗമൊക്കെ ഉള്ള അവസ്ഥ കാണും. അങ്ങനത്തെ കുട്ടികൾ ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ, ജെനറ്റിക് വൾണറബിലിറ്റി ഉള്ള ഒരു കുട്ടി ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ ചിലപ്പം കുട്ടിയിൽ വിഷാദരോഗം വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ജെനറ്റിക് വൾണറബിലിറ്റി ഉള്ള ഒരു കുട്ടി എൻട്രൻസ് ക്യാമ്പിൽ ഒരു കൊല്ലമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, തീവ്രമായ പഠന പരിശീലന പ്രവർത്തനമാണ് എൻട്രൻസ് ട്രെയിനിങ് ക്യാമ്പിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ സ്ട്രെസ്സാണ് കുട്ടിക്ക് നേരിടാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുട്ടിയിൽ വിഷാദരോഗം ഉണ്ടാകാൻ, ഉത്കണ്ഠാരോഗവും വിഷാദരോഗവും കൂടി ഒരുമിച്ചായിരിക്കപ്പെടും വരുന്നത്, അങ്ങനെ വിഷാദരോഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജെനറ്റിക് വൾണറബിലിറ്റിയാണ് ബയോളജിക്കൽ റീസൺസിൽ ഒരു പ്രധാനപ്പെട്ട. അതുപോലെ ബ്രെയിനിൽ സിറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറവായിരിക്കും വിഷാദരോഗമുള്ളവരുടെ, അതൊരു കാര്യം. പിന്നെ സൈക്കോളജിക്കൽ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബാൻഡൻ ഫാമിലീസ്,

0: സിംഗിൾ പാരൻ്റ് ഫാമിലി, ആൽക്കഹോളിസം, ഡൊമസ്റ്റിക് വയലൻസ്, ഇങ്ങനെയൊക്കെയുള്ള ക്വാറൽസമൊക്കെ ഉള്ള ഫാമിലികളിൽ വിഷാദ രോഗത്തിൻ്റെ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നാണ് പറയുന്നത്. ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ. ഇങ്ങനത്തെ കുടുംബത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരുന്ന കുട്ടിക്ക് ശരിയായ തരത്തിലുള്ള മാനസിക പിന്തുണ കിട്ടാതെ പോകും കുട്ടിക്ക്. അതുപോലെ അടുത്ത രീതിയിലുള്ള ഇടപെടൽ നടക്കാതെ പോകും. അച്ഛനും അമ്മയും കൂടെ തമ്മിൽ നിരന്തരം വഴക്കും ഇവളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും ഈ മാനസിക ശരിയായ തരത്തിലുള്ള മാനസികമായ പിന്തുണ കിട്ടാത്ത ഒരു മാനസികാവസ്ഥയിൽ കുട്ടികളിൽ വിഷാദ രോഗത്തിൻ്റെ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ജനറ്റിക് വൾനറബിലിറ്റിയും കൂടെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഈ സാധ്യത വീണ്ടും കൂടും. പിന്നെ അതുപോലെ സോഷ്യൽ റീസൺസ്, സോഷ്യൽ റീസൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഈ ഇപ്പം ഗാസയുണ്ടല്ലോ, ഇപ്പം നമ്മളെ പിന്നെ ഇത് ഇസ്രായേലും ഗാസയും ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ സോഷ്യൽ റീസണാണ്. അതായത് ഒരു ഇത്തരം അങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികളിൽ വിഷാദ രോഗം വരാനുള്ള, വിഷാദ രോഗം, ഉത്കണ്ഠ രോഗം, പാനിക് അറ്റാക്ക് പോലെയുള്ള മാനസികാവസ്ഥകൾ വളരാൻ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെയുള്ള കുട്ടികൾ ആഹാരം കിട്ടുന്നില്ല, യുദ്ധത്തിൻ്റെ കഠിനമായ യുദ്ധ ഇതിന് വിധേയമാകും, യുദ്ധത്തിന് വിധേയമാകുന്നു, സപ്പോർട്ട് സിസ്റ്റം മുഴുവൻ ഡിസ്റപ്റ്റഡ് ആകുന്നു, പേരൻസ് മരിച്ചു പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ ബഹുമുഖമായ സോഷ്യൽ റീസൺസ് പ്രത്യേകിച്ച് കുട്ടികളിൽ പിന്നെ എമോഷണൽ സിംറ്റംസ് ഡിസോർഡേഴ്സ് കൂടാനുള്ള കാരണമായി തീരും. വിഷാദമാകാം, പാനിക് അറ്റാക്ക് ആകാം, ഉത്കണ്ഠാരോഗങ്ങളാകാം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആകാം. ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിനെ ത്വരിതപ്പെടുത്തും. ഒരേ കുട്ടിയിൽ തന്നെ ഉത്കണ്ഠാരോഗവും വിഷാദ രോഗവും കൂടെ കാണും, ഒരേ കുട്ടിയിൽ തന്നെ വിഷാദ രോഗവും പാനിക് അറ്റാക്കും കൂടെ കാണും. അപ്പോൾ ഇങ്ങനത്തെ സാമൂഹ്യമായിട്ടുള്ളൊരു ഡിസ്റപ്റ്റഡ് ഫാമിലി ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ കുട്ടികളിൽ വിഷാദ രോഗം, മറ്റു തരത്തിലുള്ള മാനസിക എമോഷണൽ ഡിസോർഡേഴ്സും വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: സാർ, അതുപോലെ തന്നെ കുട്ടികളിലും കൗമാരക്കാരിലും കണ്ടുവരുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ കൃത്യസമയത്ത് കണ്ടെത്തി ചികിത്സിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് പറയാമോ?
0: ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകുന്ന, മുതിർന്നവരിലുണ്ടാകുന്ന മാനസിക രോഗം ഉണ്ടല്ലോ, അതിൻ്റെ പകുതിയും ആരംഭിക്കുന്നത് കുട്ടി കൗമാരകാലത്താണ്, 14 വയസ്സിന് മുൻപാണ്. മുതിർന്നവരിൽ കാണുന്ന മാനസിക രോഗത്തിൻ്റെ പകുതിയും ആരംഭിക്കുന്നത് കുട്ടിക്ക് 14 വയസ്സാകുന്നതിന് മുൻപാണ്. അതിലൊന്ന് വിഷാദ രോഗമാണ്, സ്വഭാവ വൈകൃതമാകാം, ഉത്കണ്ഠാരോഗങ്ങളാകാം, അതുപോലെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആകാം, സൊമറ്റോഫോം ഡിസോർഡർ ആകാം. അപ്പം ഇങ്ങനെ വിവിധങ്ങളായ തരത്തിലുള്ള എമോഷണൽ ബിഹേവിയറൽ സിംറ്റംസ് തുടങ്ങുന്നത് 14 വയസ്സിന് മുൻപായിരിക്കും. അതുകൊണ്ട് കുട്ടിയുടെ സ്വഭാവ രീതികൾ നമ്മൾ മനസ്സിലാക്കും. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, കുട്ടിയുടെ വികാസ പ്രക്രിയ മര്യാദ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ ഇല്ലേ. ഒരു കാരണവശാലും അയലത്തുകാർ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മമാർ പറയുന്നത് കേട്ടിട്ടോ കുട്ടിയെ ഡോക്ടറെ കാണിക്കാതിരിക്കരുത്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി കുടുംബങ്ങളിൽ അച്ഛൻ്റെ അമ്മമാർ കുട്ടിയേയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോകുന്ന അമ്മയെ തടയും. ഞങ്ങൾ ചൈൽഡ് സൈക്യാട്രിസ്റ്റ് എന്നുള്ള രീതിയിൽ 30 വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ കുട്ടിക്ക് വിലയിരുത്തലുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ കുട്ടിയെ വിദഗ്ധയിടത്തേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് സംസാര താമസിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് ഇത് ഏറ്റവും ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. അതുപോലെ പിന്നെ എമോഷണൽ സിംറ്റംസ് കുട്ടികളിൽ, ഇപ്പം ഒരു കുട്ടിയെ നഴ്സറി കൊണ്ടാക്കിയിട്ട് അമ്മ ഇറങ്ങി വരുന്നു, കുട്ടി പിറകെ അമ്മയുടെ കൂടെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. ഏകദേശം ഈ സ്വഭാവം ഒരു 3 മാസമൊക്കെ നോർമലായിട്ട് കാണാൻ പറ്റും. ഒരു 3 മാസം കഴിഞ്ഞിട്ടും കുട്ടിക്ക് പുതിയ സാഹചര്യവുമായി അഡാപ്റ്റഡ് ആകാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ ചിലപ്പം ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ കാരണമാകാം അങ്ങനെ വരാനുള്ള സാധ്യത. എന്നുവെച്ചാൽ സ്റ്റിൽ ചൈൽഡ് ഈസ് ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ ദ മദർ, അമ്മയുമായിട്ടുള്ള ഓവർ ഡിപ്പെൻഡൻസി, അതാണ് ആശ്രയത്വ ബന്ധം കൂടുതൽ. 3 വയസ്സൊക്കെ ആകുമ്പോഴത്തെ കുട്ടികൾ അമ്മയിൽ നിന്നും അകന്ന് കൂട്ടുകാരുമായിട്ട് ശ്രദ്ധിക്കുകയും കൂട്ടുകാരായിട്ടൊക്കെ ശ്രദ്ധിക്കുക, അയാൾ വീട്ടിൽ പോയി അയാൾ വീട്ടിലുള്ള കുട്ടികളോട്ട് കളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കളിപ്രവർത്തനങ്ങളൊക്കെ സ്വാഭാവികമായി കുട്ടി പുരോഗതി പ്രാപിക്കും. അപ്പോൾ ഈ ആശ്രയത്തെ ബന്ധമുള്ള ഡിപ്പെൻഡൻസി ഉള്ള മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുട്ടി അമ്മയിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കത്തില്ല. അപ്പോൾ നഴ്സറി കൊണ്ടാക്കിയാൽ കുട്ടിക്ക് വേർപിരിഞ്ഞിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടി തിരിച്ച് അമ്മ ഇറങ്ങി വരുമ്പോൾ അമ്മയുടെ കൂടെ ഓടി വരും. അപ്പോൾ ഈ കുട്ടിക്കാലത്തുണ്ടാകുന്ന എമോഷണൽ സിംറ്റംസ്, കുട്ടികളിലുള്ള സ്വഭാവ പ്രശ്നങ്ങൾ, എമോഷണൽ സിംറ്റംസ് ശ്രദ്ധിക്കുക. 3. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന സ്വഭാവ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക. ADHD, പിന്നെ OD, ഓപ്പോസിഷൻ ഡിഫിയൻറ്റ് ഡിസോർഡർ, കോണ്ടാക്ട് ഡിസോർഡർ പോലെയുള്ള അവസ്ഥകൾ, എന്നുവെച്ചാൽ ഈ പിന്നെ കുട്ടിക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ തർക്കിക്കുന്നു, ദേഷ്യപ്പെടുന്നു, വഴക്കുകൂടുന്നു, സാധനം പറക്കേറിയുന്നു, പിന്നെ ഇത്രയും കൂടെ ഗ്രേഡ് കൂടുമ്പോൾ അമ്മയെ ഉപദ്രവിക്കുന്നു, അമ്മയെ അടിക്കുന്നു, മറ്റുള്ളവരെ അടിക്കുന്നു, ക്ലാസ്സിലടി ഉണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സ്വഭാവ പ്രശ്നങ്ങൾ. ഈ 3 കാര്യങ്ങളിലും കുട്ടിയുടെ വികാസ നാഴികക്കല്ലുകൾ, എമോഷണൽ സിംറ്റംസ്, അതുപോലെ ബിഹേവിയറൽ സിംറ്റംസ്, ബിഹേവിയറായിട്ടുള്ള സൂചനകൾ കണ്ടെത്തി ആവശ്യമായ തരത്തിലുള്ള, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യമായ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ

0: ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഉണ്ടാകുന്ന മാനസിക രോഗാതുരത നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളുടെ ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്.
1: കുട്ടികളിലെയും കൗമാരക്കാരിലെയും വിഷാദരോഗം എങ്ങനെ കണ്ടെത്താം, പരിഹരിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9.
4: യുവർ വോയ്സ്. ശ്രോതാക്കൾ സ്വന്തം ശബ്ദത്തിൽ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ.

0: മലയാളികളുടെ മനസ്സിലിടം പിടിച്ച ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. പഴയ ഗാനങ്ങളോ പുതിയ ഗാനങ്ങളോ ഏതുമായിക്കോട്ടെ, അതിലേതെങ്കിലും ഒരു പ്രിയ ഗാനത്തിനായി നിങ്ങളുടെ ശബ്ദ സന്ദേശം യുവർ വോയിസിലേക്ക് അയയ്ക്കൂ. ഇന്നത്തെ യുവർ വോയിസിൽ കുറച്ച് ശ്രോതാക്കളുടെ ശബ്ദ സന്ദേശങ്ങളും അവരുടെ ഇഷ്ടഗാനങ്ങളും കേൾക്കാം നമുക്ക്.
1: ഹായ്, ഞാൻ എലിസബത്ത്. ഞാൻ അടൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. യുവർ വോയിസിലൂടെ എനിക്കൊരു പാട്ട് വച്ചു തരണം. കണ്ണാന്തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള പാട്ട്. ഇതെന്റെ കൊച്ചുമോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ്, എൻ്റെ പേര് നിഷ. ഞാൻ കോതമംഗലത്തു നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയിലെ ഇല്ലേ ഇല്ല എന്ന പാട്ട് വെച്ച് തരാമോ? ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനും കുട്ടികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ്, എൻ്റെ പേര് ഷീല ജോസഫ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസം. യുവർ വോയിസിലൂടെ ജൂൺ എന്ന മൂവിയിലെ മിന്നി മിന്നി എന്ന പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകനും ഫാമിലിയും കാനഡയിലാണ് താമസം. ഞാനിത് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: എയർ കണ്ടീഷണറുകൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
1: ഡൌൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് AC ബ്രാൻഡും സ്വന്തമാക്കാം.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ. ടിഎൻസി അപ്ലൈ.
2: ഹായ്, എന്റെ പേര് രേഷ്മ, ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ്. ആകാശവാണി യുവർ വോയിസ് എന്ന പരിപാടിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ഏതോ വാർക്ക് നോട്ടിൽ നിന്നാണ്. ഞാനത് എൻ്റെ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തു.

ഹായ്, എൻ്റെ പേര് ഹേന. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. യുവർ വോയിസിലൂടെ എനിക്ക് മിന്നാരം എന്ന സിനിമയിലെ ചിങ്കാര കിന്നാരം എന്ന പാട്ട്, ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഹായ്, എൻ്റെ പേര് ഗായത്രി, തിരുവനന്തപുരത്തു നിന്നാണ്. യുവർ വോയിസിലൂടെ അനാർക്കലി എന്ന മൂവിയിലെ വാനം ചായും എന്ന പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതെൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈ ജി. ഓരോ ടിവി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്ടുകൾ.
1: 43-inch TV വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC apply.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
3: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈ തന്നെ പോവാം.
2: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
4: ഹായ്, നമസ്കാരം. എന്റെ പേര് മൈനു മോഹൻ. ഞാൻ പാലക്കാട് നിന്നാണ്. എന്റെ അധ്യാപികയാണ്. എനിക്ക് യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ മഴവിൽ എന്ന സിനിമയിലെ ശിവദം ശിവനാമം എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. പാട്ടിലെ ആത്മീയതയും ശിവഭാവവും മനസ്സിൽ ശക്തമായ ഒരു അനുഭൂതി സൃഷ്ടിക്കാറുണ്ട് അത് കേൾക്കുന്ന ഓരോ സമയത്തും. സംഗീതവും വരികളും ചേർന്ന് നൽകുന്ന ശാന്തതയും ഭക്തിയും ചിന്തയും ഏറെ ആകർഷകമാണ്. ഓരോ തവണ കേൾക്കുമ്പോഴും മനസ്സിൽ പുതിയൊരു അനുഭവം അഥവാ അനുഭൂതി ഉണർത്തുന്നു. ഇതുതന്നെയാണ് ഈ ഗാനത്തോടുള്ള ഇഷ്ടത്തിന്റെ പ്രധാന കാരണം.

ഹായ്, എന്റെ പേര് സ്റ്റേസി. ഞാൻ പാലക്കാട് മണ്ണാർക്കാട് നിന്ന്, പള്ളിച്ചട്ടമ്പിയിലെ കാട്ടുചെമ്പകം എന്ന സോങ് യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ എന്റെ ഹസ്ബൻഡ് ഡോക്ടർ ജേക്കബിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.

എൻ്റെ പേര് സിന്ധു എന്നാണ്. ഞാൻ എറണാകുളത്ത് നിന്നാണ്. എനിക്ക് ഒരു സോങ് ഈ പ്രോഗ്രാമിലൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത് താരാപഥം ചേതോഹരം എന്ന ഗാനമാണ്. ഇപ്പോ കല്യാണം കഴിഞ്ഞ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ വരികള്, അതിൻ്റെ ആലാപനം അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.

0: ക്യു ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: വെറും 10,499 രൂപയ്ക്ക് റെഫ്രിജറേറ്റർ എവിടെ കിട്ടും?
0: മൈജിയിൽ കിട്ടും.
3: മൈജി പ്രൈസ് ചലഞ്ചിൽ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇപ്പോൾ വാങ്ങാം റെഫ്രിജറേറ്ററുകൾ.
4: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോൾ തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
5: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: നമസ്കാരം, ഞാൻ ബിന്ദു. ഞാൻ കാരിക്കാ മണ്ഡപത്തു നിന്നാണ്. എനിക്ക് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന സിനിമയിലെ പി മാധുരി പാടിയ ഹിമശൈല സ്വൈകതമുള്ളിൽ ഒതുക്കി എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് സ്കൂൾ ആനുവൽ ഡേക്ക് പാടിയ പാട്ടാണിത്. പക്ഷേ ആ കുട്ടി ക്യാൻസർ വന്ന് മരിച്ചുപോയി. സുജ എന്നാണ് അതിന്റെ പേര്. ഈ പാട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണ്. എന്റെ ആ കൂട്ടുകാരി സ്വർഗത്തിലിരുന്ന് കേൾക്കട്ടെ. ഇത് ഞാൻ എന്റെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എന്റെ പേര് വിശ്വേശ്വർ എന്നാണ്. തിരുവനന്തപുരത്ത് കാരക്കാമണ്ഡപത്ത് നിന്നാണ്. യുവർ വോയിസ് എന്ന ഈ പ്രോഗ്രാമിൽ ഞാൻ ആഗ്രഹിക്കുന്നത് യേശുദാസ് പാടിയിട്ടുള്ള സാമജ സഞ്ചാരിണി എന്നുള്ള ഗാനമാണ്. രവി ബോംബെ സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയിരിക്കുന്ന ആ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും എനിക്ക് എന്തോ ഒരു പ്രത്യേക എനർജി കിട്ടുന്നതായിട്ട് തോന്നാറുണ്ട്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന വളരെ അനുഭൂതി നൽകുന്ന ഒരു ഗാനമായതുകൊണ്ട് കേൾക്കാൻ വലിയ ആഗ്രഹത്തോടെ കൊതിയോടുകൂടി ചോദിക്കുകയാണ്.

ഹലോ, നമസ്കാരം. എൻ്റെ പേര് അജിത്ത് എന്നാണ്. ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. സ്ഥലം പത്തനംതിട്ട, ഇലവനിട്ട. യുവർ വോയിസ് എന്ന പ്രോഗ്രാം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിലൂടെ ഒരു നല്ല ഗാനം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് വേണ്ട ഗാനം വന്ദനത്തിലെ അന്തിപ്പൊൻവെട്ടം എന്ന് പറയുന്ന പാട്ടാണ്. ഈ പാട്ട് ഞാൻ എൻ്റെ മക്കളായ കാശിക്കും കേസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: പാടിപ്പതിഞ്ഞതോ കേട്ട് മനസ്സിൽ പതിഞ്ഞതോ ആയ ഒരു ഗാനം നിങ്ങൾക്ക് ഉവർ വോയിസിലൂടെ കേൾക്കണോ? എങ്കിൽ 8281420305 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കൂ. വൈകാതെ നിങ്ങളുടെ പ്രിയഗാനം യുവ വോയിസിലൂടെ നിങ്ങളിലേക്കെത്തും. ഇന്നത്തെ യുവ വോയിസ് ഇവിടെ സമാപിച്ചു.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പറുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിദ്യാർത്ഥികളെ മികച്ച കരിയറിനായി തയ്യാറാക്കുന്നതിനൊപ്പം ഉത്തരവാദിത്തമുള്ള പൌരന്മാരാക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലോകത്തെ

ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി കൂടുതൽ വ്യക്തതയോടെയും ആനുപാതികമായും അടയാളപ്പെടുത്തുന്ന പുതിയ ലോകഭൂപടം സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ന്യൂഡൽഹിയിലെ സത്യാനികേതൻ പ്രദേശത്ത് 4 നില കെട്ടിടം തകർന്നുവീണ് അപകടം. 3 പേരെ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയതായി ഡൽഹി ഫയർ സർവീസ് അറിയിച്ചു. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ യുജിസി നെറ്റ് പുനഃപരീക്ഷ ഈ മാസം 9-ഉം 10-ഉം നടക്കും. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ക്ഷയരോഗ നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10-ന് അവസാനിക്കും. ചരക്ക് സേവന നികുതി 2-ാം തലമുറ പരിഷ്കാരങ്ങൾ സംബന്ധിച്ച് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിൽ മറ്റന്നാൾ നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ ഇന്ന് ശ്രീലങ്ക ബംഗ്ലാദേശ് പോരാട്ടം. രാത്രി 8-ന് ദുബായിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഒരു വടക്കൻ വീരഗാഥ. ചിത്രപാടിയ ഗാനം രചന കെ ജയകുമാർ, സംഗീതം രവി ബോംബെ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: വാഷിംഗ് മെഷീൻ വാങ്ങണം, വിലയുടെ കാര്യത്തിൽ മൈജി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു.
3: 6,499 രൂപയിൽ വാങ്ങാം വാഷിംഗ് മെഷീൻ.
2: ടോപ്പ് ലോഡ് 15,490 രൂപ മാത്രം. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ ഇപ്പോഴും തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
4: ചിത്രം അറബിക്കഥ. വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയ ഗാനം. രചന അനിൽ പനച്ചൂരാൻ. സംഗീതം ശ്രീനിവാസൻ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: മാത്രമല്ല, നമ്മളൊരു മനുഷ്യ ജീവനുമായിട്ടല്ലേ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അത്ര സിൻസിയറായിട്ട് ചെയ്യേണ്ട ഒരു ജോബും കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള റെക്കഗ്നീഷൻ ഇല്ലാത്ത കോളേജുകളൊക്കെ കുട്ടികൾ പോകാതെ നോക്കേണ്ടത് നമ്മുടെ ഒരു ഡ്യൂട്ടി കൂടിയാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ചിത്രം ഇവർ വിവാഹിതരായാൽ, സനോജ് പാടിയ ഗാനം, രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ കോമ്പൻ ഓഫർ.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
6: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
11: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
10: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
11: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി, അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
12: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
13: ചിത്രം ചന്ദ്രലേഖ, സുജാത പാടിയ ഗാനം, രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഒരറിയിപ്പ്. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു. ചിത്രം ഓമന സ്വപ്നങ്ങൾ, യേശുദാസ് പാടിയ ഗാനം, രചന ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം കുമരകം രാജപ്പൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനു തന്നെ.
2: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
3: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
4: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം.
5: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
5: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
6: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
7: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
5: എന്നാ പറയ?
7: 90 72 503 503.
8: സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
9: കെ സുപ്രീം.

0: ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഇവിടെ ഭഗവതി എവിടെയുള്ള?
2: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
1: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
2: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
1: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
3: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി, ഓരോ ടി വി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
4: 43-inch ടി വി വെറും 11,999 രൂപ മാത്രം.
3: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
5: ടിഎംസി അപ്ലൈ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: ചിത്രം കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്ത്. യേശുദാസ് പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്ന ബുഢാപാ ഭി ഗൌരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
4: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം. 100,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്റ്റുകൾ സ്വന്തമാക്കാം.
5: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
6: ചിത്രം അശ്വാരൂഢൻ, ജാസി ഗിഫ്റ്റ് അഖില ആനന്ദ് എന്നിവർ പാടിയ ഗാനം. രചന ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: ചിത്രം അപ്പുണ്ണി. യേശുദാസും സംഘവും പാടിയ ഗാനം. രചന ബിജു തിരുമല. സംഗീതം കണ്ണൂർ രാജൻ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to 10th September 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
7: Chitram Oluvukalam, Yeshudasam S. Janakiyum padiya ganam, Rachana K. Jayakumar, Sangeetham Johnson.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2029 ഇന്ത്യയെ ലഹരി മുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്റലിജൻസ് അധിഷ്ഠിത നടപടികൾ, കൃത്രിമ ലഹരി വസ്തുക്കളുടെ നിയന്ത്രണം, ശേഷി വികസനവും ഏകോപനവും എന്നീ 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കർമ്മരേഖ തയ്യാറാക്കിയത്. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 4-നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം, 6 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 8 മുതൽ 10 വരെ ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പുതിയ ബസ് വാങ്ങുന്നതിനായി കോഴിക്കോട്ടെ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ സംഘവുമായി KSRTC ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ നിന്നുള്ള 11-അംഗ മാധ്യമ പ്രതിനിധി സംഘത്തിന്റെ 7 ദിവസത്തെ ഉത്തർപ്രദേശ് പര്യടനത്തിന് തുടക്കമായി.

തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയാണ് പര്യടനം സംഘടിപ്പിക്കുന്നത്. 68-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകും. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 8 മണിക്ക് കേൾക്കാം.

ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ജൈവ കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം. എൻ ജി ബാലചന്ദ്രനാഥ് സംസാരിക്കുന്നു. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ. ഗീതാദേവി വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം, ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ ഭാരതി പരിപാടികൾ റിലേ ചെയ്യുന്നു. നാളെ രാവിലെ 5:55 സുഭാഷിതം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM പ്രധാന വാർത്തകൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വയലാറിന്റെ കല്യാണ സൗഗന്ധികം എന്ന കവിത ആലാപനം വിഷ്ണുമോഹൻ, ഉദയഗീതത്തിൽ MK ശങ്കരൻ നമ്പൂതിരി പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ഗ്രാമകേരളം, ചരിത്രത്തിൽ ഇന്ന്, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 133. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ. 12:40 പ്രകാശധാര. പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ചെറുനാരങ്ങ കർഷകനായ രാജൻ മാത്യുവുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഉടുപ്പി ബാലസുബ്രഹ്മണ്യൻ വയലിൻ, VR നാരായണ പ്രകാശ് മൃദംഗം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഷിജി ജോൺസൺ അവതരിപ്പിച്ചത്. 11:05 വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഓർമ്മയ്ക്കായി വാണി ജയറാം പാടിയ ഗാനം, രചന മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
3: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റവ്, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
2: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 6 വരെ.
4: ഇവിടെ ഭഗവതി എവിടെയുള്ള?
5: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
4: എനിക്ക് ഇത്തവണ ഓണം പമ്പർ എടുക്കാനാ.
5: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
4: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
7: ഇപ്പോൾ ഒത്തിരി അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ്, ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട്, അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിംഗ് മെഷറാണ്.
6: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
8: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
9: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
10: ചിത്രം സാഗര സംഗമം. ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ഇളയരാജ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
2: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
1: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
2: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
1: ടിഎൻസി അപ്ലൈ.
0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. യേശുദാസ് പാടിയ ഒരു കൃഷ്ണഭക്തി ഗാനം, രചന S. രമേശൻ നായർ, സംഗീതം ജയവിജയ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ.

0: പ്രധാന വാർത്തകൾ. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. ജി എസ് ടി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ മാത്രമാകരുത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, സ്വഭാവ രൂപീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: An institution of higher education, however, must do more than the prepare individuals for careers. It must prepare citizens for democracy and the society. I am therefore pleased to note that the college commitment to community engagement through the National Service Scheme, Red Ribbon Club, environmental initiatives, literacy and health awareness programs, disaster relief activities and other outreach efforts.
0: രാജ്യത്തെ 2029 ലഹരി മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനായി 3 വർഷത്തെ കർമ്മരേഖയും അദ്ദേഹം അവതരിപ്പിച്ചു. ഗോവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1.89 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കറിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പുനരധിവാസ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്ര സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് സേവന നികുതി രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്രസഹമന്ത്രി പറഞ്ഞു. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ ആർടിഒയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാത അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിലും താപനില ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: മിന്നൽ പ്രളയത്തിന് പിന്നാലെ ജില്ലയിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം മൂലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിക്കുകയാണ്. ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജല ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. തുലാവർഷം എത്തുന്നത് വൈകിയാൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ചൂട് കൂടുന്നത് നിർജ്ജലീകരണം മാത്രമല്ല പലതരം രോഗങ്ങൾക്കും കാരണമാകും.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. പത്രികകളുടെ

0: കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കലാമേള എറണാകുളത്തും ഭിന്നശേഷി കലോത്സവം തിരുവനന്തപുരത്തും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ സ്വീകരിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: അത്യാഹിത വിഭാഗത്തിൽ 24 മണിക്കൂറും ആവശ്യാനുസരണം മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. എക്സ്റേ, ECG, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച മുതലാണ് ഹൌസ് സർജൻമാർ പണിമുടക്ക് ആരംഭിച്ചത്. വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്.
0: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഫൈനലിൽ ചൈനീസ് സഖ്യത്തെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. ഇതോടെ ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ആദ്യ കിരീടം എന്ന നേട്ടവും സാത്വിക് ചിരാഗ് സഖ്യം സ്വന്തമാക്കി. ക്ഷയരോഗ നിവാരണ രംഗത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം ജില്ലയിലെ ക്ഷയരോഗ മുക്ത പഞ്ചായത്ത് പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിതറ, നിലമേൽ, നീണ്ടകര, കുണ്ടറ, പേരയം, പൂതക്കുളം, മയ്യനാട്, ക്ലാപ്പന, ശൂരനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകൾ വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. കോഴിക്കോട് മരുത്തോങ്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നേരിടുന്ന അടിസ്ഥാന സൌകര്യ വികസന പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. വിദ്യാർത്ഥികളുടെ പഠനത്തിന് ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം ഉടൻ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ UGC നെറ്റ് പുനഃപരീക്ഷ ഈ മാസം 9-ഉം 10-ഉം നടക്കും. 9-ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3-ന് ആരംഭിക്കുന്ന 2-ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10-ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. UGC നെറ്റ് .NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം. ചിത്രം തീർത്ഥയാത്ര. കവിയൂർ പൊന്നമ്മ, പി മാധുരി, ബി വസന്ത എന്നിവർ പാടിയ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം AT ഉമ്മർ.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ചിത്രം ആദാമിന്റെ മകൻ അബു, ശങ്കർ മഹാദേവൻ, രമേശ് നാരായണൻ എന്നിവർ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

0: ഇന്നത്തെ സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വീടും
2: എല്ലാ ശ്രോതാക്കൾക്കും വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ചില സാഹചര്യങ്ങൾക്ക് മൗനത്തോളം പോകുന്ന ഒരു ചികിത്സയില്ല. ചിലപ്പോൾ മൗനം തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതികരണവും. അത് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്ന വാക്കുകളിൽ നിന്നും രക്ഷിക്കുന്നു. ഈ ചിന്തയോടെ നമുക്കിന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റു പരിപാടികളും. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യം എന്നത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമാണോ? അല്ല. ശരീരവും മനസ്സും സാമൂഹിക ജീവിതവും എല്ലാം നല്ല നിലയിലാകുമ്പോഴാണ് ഒരാൾ സമ്പൂർണ്ണ ആരോഗ്യാവസ്ഥയിൽ എത്തുന്നത്. ശരീരത്തിലെ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കുക, ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുക, നല്ല ഉറക്കം, വ്യായാമം,

0: രോഗപ്രതിരോധ ശേഷി എന്നിവ ഉണ്ടായിരിക്കുക തുടങ്ങിയവ ശാരീരിക ആരോഗ്യത്തിന് പ്രധാനമാണ്. മാനസികാരോഗ്യം എന്നത് സമ്മർദ്ദങ്ങളെ നേരിടാനും വികാരങ്ങളെ നിയന്ത്രിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ സമീപിക്കാനും കഴിയുന്ന അവസ്ഥയാണ്. സാമൂഹിക ആരോഗ്യമാകട്ടെ, കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമൂഹത്തോടും നല്ല ബന്ധം പുലർത്താനും സമൂഹത്തിൽ ഉത്തരവാദിത്വത്തോടെ ഇടപെടാനും കഴിയുന്ന അവസ്ഥയാണ്. ആരോഗ്യം മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല ബാധകമാകുന്നത്, എല്ലാ ജീവജാലങ്ങൾക്കും ആരോഗ്യം അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ വിഷയം മണ്ണിന്റെ ആരോഗ്യമാണല്ലോ. വിളകളുടെ നല്ല വളർച്ചയ്ക്കും ഉയർന്ന ഉൽപ്പാദനത്തിനും ആരോഗ്യമുള്ള മണ്ണ് അനിവാര്യമാണ്. മണ്ണിലെ പോഷകങ്ങൾ, ജൈവവസ്തുക്കൾ, സൂക്ഷ്മജീവികൾ, വായുസഞ്ചാരം തുടങ്ങിയവ ശരിയായ നിലയിൽ നിലനിർത്തുന്നതിനെയാണ് മണ്ണിന്റെ ആരോഗ്യമെന്ന് ഉദ്ദേശിക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യം കൃഷിക്ക് എത്ര പ്രാധാന്യമുള്ളതാണ്, ജൈവകൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനം എങ്ങനെ നിലനിർത്താം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് മുൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും ഫാം ജേർണലിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥ്. ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: സർ, ഇപ്പം എല്ലാരും ജൈവകൃഷി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പം മണ്ണ്, നമ്മൾ ഏത് കൃഷിയാണെങ്കിലും മണ്ണൊരുക്കം ഒരു പ്രധാന ഘടകമാണല്ലോ.
2: നമ്മുടെ കൃഷിക്ക് മണ്ണൊരുക്കം എന്ന് പറയുന്നത് പൊതുവെ കൃഷിയെ സംബന്ധിച്ച് ഇപ്പൊ ജൈവകൃഷിയെന്നോ പരമ്പരാഗത കൃഷിയെന്നോ എന്നുള്ള ഒരു വ്യത്യാസമില്ല. തീർച്ചയായിട്ടും കൃഷിക്ക് മണ്ണ് അത്യാവശ്യമാണ്. അപ്പോൾ മണ്ണൊരുക്ക് ഏറ്റവും പ്രധാന ഒരു ഘടകമാണ്. അതിൽ ഓരോ ഘട്ടവും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച്. അപ്പം നമ്മുടെ ഒരു കൃഷിക്ക് ഇറങ്ങുമ്പോൾ മണ്ണിനെ നോക്കുമ്പോൾ മണ്ണ് പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പം മണ്ണ് പരിശോധനയ്ക്ക് തന്നെ പല സംവിധാനങ്ങളുണ്ട്. അതിപ്പം സംസ്ഥാന കൃഷി വകുപ്പ് തന്നെ അതിൻ്റെ പരീക്ഷണശാലകളുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളൊരു കർഷകൻ അല്ലെങ്കിൽ ആരായാലും കൃഷിയെ സ്നേഹിക്കുന്നവരായാലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃഷിയിൽ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് വിഭാഗമായിട്ട് തിരിക്കാം. ഒന്ന് വാണിജ്യ കൃഷി. കർഷകരെപ്പോഴും ലാഭം എന്ത് നോക്കുള്ളൂ, വരുമാനം നോക്കിയിട്ട് വലിയ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരാകാം, കൂടുതൽ സ്ഥലമുള്ളവർ അവിടെ കൃഷി ചെയ്യുന്നതാകാം. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ജൈവ കൃഷി എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമോ എന്നുള്ള കർഷകർക്ക് വലിയ സംശയമാണ്. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ പറയുമ്പോൾ ജൈവ കൃഷിയിലെ വരുമാനം അധികം പെട്ടെന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നത് മുൻകാലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരുവാണ്. കാരണം ജൈവകൃഷിക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. സംസ്ഥാന കൃഷി വകുപ്പ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട്. മറ്റ് ഏജൻസികളുണ്ട്, അതിനു വേണ്ടിയിട്ട് പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. അതിനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് കൊണ്ട് മുൻകാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് പുരോഗമനം ജൈവകൃഷിയിൽ വന്നിട്ടുണ്ട്. കൂടുതൽ പേര് ജൈവകൃഷിയോട് ആകർഷിക്കുന്നുണ്ട്. അപ്പൊ ജൈവകൃഷിയെ ആകർഷിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജൈവകൃഷി പ്രത്യേകിച്ച് വീട്ടു പരിസരങ്ങളിലും വീട്ടുവിളപ്പിലും അതുപോലെ മട്ടുപ്പാവിലും അവിടെ വരുമ്പോഴാണ് നമുക്ക് ജൈവകൃഷിയുടെ പ്രാധാന്യം വരുന്നത്. തീർച്ചയായിട്ടും അവിടെ ജൈവകൃഷി തന്നെയാണ് ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഫാം ജേർണലിസ്റ്റ് ഫോറം എന്നുള്ളൊരു സംഘടനയുമായിട്ട്. നമ്മുടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന അംഗങ്ങൾ 100% മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെ ജൈവകൃഷിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും അതിനുള്ള നിർദ്ദേശങ്ങളും സാങ്കേതികമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്.
1: സാർ സൂചിപ്പിച്ച മാതിരി തന്നെ മണ്ണൊരുക്കം അല്ലെങ്കിൽ മണ്ണിനെ നമ്മൾ പരിപാലിക്കുമ്പം സാധാരണയായി പറയാറുള്ളത് മണ്ണിൽ നമ്മൾ ജീവൻ കൊണ്ടുവരണമെന്ന്.
2: ജീവൻ
1: മണ്ണ് ജീവിച്ചിരിക്കുവാണെങ്കിൽ
2: മാത്രം
1: പറ്റത്തുള്ളൂ. ജൈവകൃഷിയിൽ ഇതൊരു പ്രധാന കാര്യം തന്നെയാണ്.
2: തീർച്ചയായിട്ടും
1: ഇതിനുവേണ്ടി ചാണകവും പിന്നെ നമ്മുടെ കമ്പോസ്റ്റും ഇതെല്ലാം നമ്മൾ
2: അതൊക്കെ കൊടുക്കണം. കാരണം ജൈവ സമ്പത്ത് അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ജൈവകൃഷിയിൽ. അതാണ് അത്. നമ്മുടെ മറ്റേ രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഒന്നും അല്ല അവിടെ ഉപയോഗിക്കുന്നത്. അതെല്ലാം ഒഴിച്ചു മാറ്റിയിട്ടാണ് ജൈവ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജൈവകൃഷിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉപാധികൾ നമ്മൾ ചെയ്യണം. ഇപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ മണ്ണ് ഒരു ഭൂരിഭാഗവും അമ്ലരസമുള്ള മണ്ണാണ്. ഈ അമ്ലരസമുള്ള മണ്ണിൽ ശരിക്കും കൃഷി പ്രായോഗികമല്ല. അതിന് ഉൽപ്പാദനത്തിൽ കുറവുണ്ടാകാം, ചെടികളുടെ വളർച്ചയിൽ ചെറിയ വൈകല്യങ്ങളുണ്ടാകാം. അപ്പോഴും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ അമ്ലരസം എത്രത്തോളം

0: ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു കർഷകനായാലും കൃഷി തുടങ്ങുന്നവരായാലും ആദ്യം തന്നെ ഈ പരിശോധനശാലകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫലത്തിൽ തന്നെ അമ്ലരസം എത്ര തോതുണ്ട്, ഏത് തോതിലുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോഴത് നമ്മൾ പരിശോധിച്ച് പുളിരസം മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു കടമ്പ. അപ്പൊ അത് മാറ്റിയാൽ മാത്രമേ നമുക്കത്
1: സാധാരണമായിട്ട് നമ്മൾ കുമ്മായം
0: അതിനു വേണ്ടിയിട്ട് കുമ്മായം ഇടുന്നതാണ്. അപ്പം ആ ഒരു ഘട്ടം മണ്ണൊരുക്കുന്നതിൽ ഒരു പ്രഥമ ഒരു ഘട്ടം അവിടെ തീരുകയാണ്. അപ്പൊ അത് മണ്ണ് പരിശോധിക്കുക, അമ്ലരസം ഉണ്ടെങ്കിൽ അമ്ലരസം പരിഹരിക്കാനായിട്ട് കുമ്മായം എടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലാണ് പിന്നെ നമ്മൾ ജൈവവളത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പൊ ജൈവവളം എന്ന് പറയുമ്പോൾ തന്നെ പല രീതിയിലുണ്ട്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഗമായിട്ട് ജൈവവളങ്ങളുണ്ടാകാം, പിന്നെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ആയിട്ട് ജൈവവളങ്ങളുണ്ടാകാം, പിന്നെ സൂക്ഷ്മാണുക്കളുണ്ട്. സൂക്ഷ്മാണുക്കളാണ് ഏറ്റവും പ്രധാനം. അണുക്കൾ വർദ്ധിച്ച് ജൈവസമ്പത്ത് ഉണ്ടാക്കുന്നത് സൂക്ഷ്മാണുക്കളുടെ ഗുണമാണ്. അതുപോലെ തന്നെ വളർച്ചാ ത്വരകങ്ങളുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ വിഭാഗങ്ങളായിട്ടും ജൈവവളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ രീതിയിലുള്ള ജൈവവളങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ഇപ്പം അതിലിപ്പം ആദ്യം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആണെങ്കിൽ കാലിവളം, ചാണകം മൃഗങ്ങളുടെ, അതുപോലെ ആടിൻ്റെ കാഷ്ടം അത് ഉപയോഗിക്കാം.
1: കോഴിയുടെ
0: ആണെങ്കിൽ കോഴിയുടെ, അതെല്ലാമാണ് ആ ഒരു വിഭാഗത്തിൽ വരുന്നത്. അതുപോലെ തന്നെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടിട്ട് നമുക്ക് ജൈവവളം ഉണ്ടാക്കാം. അതുപോലെ പച്ചിലവളം, ചീമക്കൊന്ന പോലുള്ള ചെടികൾ നട്ട് വളർത്തി അതിൽ നിന്ന് പച്ചിലവളം ഉപയോഗിക്കാം. പിന്നെ ഡേഞ്ച
1: ഉഴുത് മണ്ണിലോ
0: അത് ഉഴുന്നോട് മണിക്കാം. ചണമ്പ്, ഡേഞ്ച അങ്ങനെയുള്ള ചെടികളുണ്ട്, അതെല്ലാം പച്ചിലവള വിഭാഗത്തിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുണ്ട്, ഇപ്പം അസറ്റോബാക്ടർ, അസോസ്പൈറിലം, അതുപോലത്തുള്ള സൂക്ഷ്മാണുക്കൾ. പിന്നെ റൈസോബിയം എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗ ചെടികളിൽ വരുന്ന റൈസോബിയം, അത് അന്തരീക്ഷത്തിലെ നൈട്രജൻ മണ്ണിൽ ശേഖരിച്ചിട്ട് അത് ദേഷ്ടം സസ്യങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് റൈസോബിയത്തിന് ചുമതല. അപ്പോൾ അതുപോലെ നൈട്രജനെ ആഗിരണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. ഫോസ്ഫറസിന് വേണ്ടിയിട്ടുള്ള വാം എന്ന് പറയുന്നത് വെസിക്കുലാർ അർബസ്കുലാർ മൈക്രോസ എന്ന് പറഞ്ഞിട്ട്, അത് വേരുകൾ പുഷ്ടിപ്പെടാനും കൂടുതൽ ഭാവകം സസ്യങ്ങൾക്ക് വലിച്ചെടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രക്രിയ അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് മൈക്രോയിസ. അതുപോലെ തന്നെ പൊട്ടാഷ്യനെ സംബന്ധിച്ച് പ്രിട്ടൂറിയ എന്നുള്ള ജീവാണുക്കളുണ്ട്. അപ്പം അങ്ങനെ ജീവാണുക്കളും ഇതിൽ വളരെ പങ്കുവഹിക്കുന്നു എന്നുള്ളതാണ്.
1: സാറ് സൂചിപ്പിച്ച മാതിരി ആദ്യം തന്നെ നമ്മുടെ ചാണകമുണ്ട് അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തായാലും എല്ലാവർക്കും അറിയാം അത് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ നമ്മളത് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്ര ഫലം കിട്ടണോ അത് കിട്ടത്തില്ല.
0: തീർച്ചയായും അത് ഏത് കാര്യമായാലും അങ്ങനെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഒരു ശാസ്ത്രീയത വേണം. ശാസ്ത്രീയത ഉണ്ടെങ്കിൽ മാത്രമേ 100% നമുക്ക് ഫലപ്രാപ്തിയിൽ എത്താൻ പറ്റുള്ളൂ. ഇപ്പം ചാണകത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ പച്ച ചാണകം ഉപയോഗിക്കുമ്പോൾ അതിൽ ചില അണുക്കളോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഉണക്കി ഉപയോഗിക്കണമെന്നാണ്. ഉണക്കുമ്പോൾ വെയിലത്തിട്ട് ഉണക്കരുതെന്ന് പറയും. ചാണകം സാധാരണ വെയിലത്തിട്ട് ഉണക്കാൻ പാടില്ല, തണലത്തിട്ട് ഉണക്കിയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം ചാണകത്തിനെ സംബന്ധിച്ച്. പിന്നെ മറ്റൊന്ന്, വെറുതെ ചാണകം ഇടുന്നതിന് പകരം അത് സമ്പുഷ്ടീകരിച്ചിടാം. സമ്പുഷ്ടീകരിക്കുന്ന അത് ഒരു ജീവാണു ട്രൈക്കോഡെർമ എന്നുള്ളൊരു ഉമിൾ, പിന്നെ വേപ്പെമ്പിണ്ണാക്ക് അതും ചേർന്ന് ചാണകത്തിന് സമ്പുഷ്ടീകരിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ആ രീതിയിൽ ജൈവവളമായിട്ട് ഉപയോഗിക്കാം.
1: പിന്നെ ഈ പച്ചിലവളം ഇതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മൾ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതിട്ട കൃഷി ചെയ്തിട്ട് അത് തന്നെ ഉഴുത് മണ്ണിലോട്ട് ഇടാൻ സാധിക്കും. ഡേഞ്ചയുടെ കാര്യമൊക്കെ പറഞ്ഞു.
0: അതെ അതെ അതെ അതെ അതെ, പച്ചിലവളങ്ങൾക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. പച്ചിലവളങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അത് പുതയിടാൻ മുന്നേ പിന്നെ തെങ്ങും തോട്ടങ്ങളിൽ ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റും പച്ചിലവളങ്ങൾ. ഡേഞ്ച പോലത്തെ ചണമ്പ് ഇതെല്ലാം കൃഷി വകുപ്പിൽ നിന്ന് അതിന്റെ വിത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. ഇടവിളയായിട്ട് കഴിയുമ്പോൾ അത് പൂക്കാറാവുമ്പോൾ തന്നെ അത് ഉഴുത് തെങ്ങിന്റെ ചുവട്ടിലും മറ്റേ കൃഷി ഏതായാലും അതിൽ മണ്ണിൽ പുതയിടുന്നത് ഏറ്റവും പ്രയോജനകരമാണ് പച്ചിലവളങ്ങൾ.
1: പിന്നെ ഈ കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്.
0: ശരിയാണ്, അതായത് മാലിന്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും കമ്പോസ്റ്റ് നല്ലതാണ്. ഇപ്പൊ കമ്പോസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ കോർപ്പറേഷൻ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. അതായത് വീട്ടിലെ അവശിഷ്ടങ്ങൾ, അത് അടുക്കളയിൽ നിന്ന് പോകുന്ന ഇതിപ്പം ഭക്ഷ്യസാധനം, ഭക്ഷ്യങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട്, അവശിഷ്ടങ്ങൾ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ആക്കാൻ പറ്റും ഏറ്റവും പ്രയോജനകരം. അത് ഈ മാലിന്യം എന്നുള്ള ഒരു ഇത് വരുമ്പോൾ മാലിന്യം മുക്തമാക്കാനായിട്ട് നമ്മൾ പലരും വീട്ടിലുള്ള വേസ്റ്റ് എല്ലാം എടുത്തെറിയുകയാണ് ചെയ്യുന്നത്. പല മാധ്യമങ്ങളും നമ്മൾ കാണാറുണ്ട് കവറിലിട്ടിട്ട് അത് റോഡ് സൈഡിലേക്ക് എടുത്തെറിയുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പരിധി ഇപ്പോഴും കുറഞ്ഞിട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും ക്യാമറ വെച്ചിട്ടുള്ളത് കൊണ്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോഴ അങ്ങനെ മാലിന്യങ്ങൾ പുറന്തള്ളാതെ നമുക്ക് വീട്ടിൽ തന്നെ അത് പ്രയോഗിക്കാനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം നഗരപരിധിയിൽ ബക്കറ്റ് കമ്പോസ്റ്റ് അത് തീർച്ചയായിട്ടും വളരെ പ്രയോജനം ചെയ്യും.

0: എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ സ്വന്തമായിട്ട് പരീക്ഷിച്ചതുമാണ്. ടെറസിലെ ചെറിയ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഈ അവശിഷ്ടങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് പച്ചക്കറികളുടെ കൃഷി ചെയ്യുന്നത്. അപ്പം ഇത് എല്ലാ വീടുകളിലും നമുക്ക് പ്രയോജനപ്പെടുത്തുകയാണെങ്കിലും ആ പരിസരം മാലിന്യമുക്തമാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കമ്പോസ്റ്റും കിട്ടുന്നു എന്നുള്ളതാണ്. കൃഷിക്കുള്ള കമ്പോസ്റ്റും നമുക്ക് കിട്ടും.
1: മണ്ണിര കമ്പോസ്റ്റ് എന്തായാലും ഏറ്റവും നല്ലൊരു
0: ഉണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് അതിനും സംവിധാനങ്ങളുണ്ട്. അത് കൃഷി വകുപ്പായാലും മറ്റ് ഏജൻസികളും അതിന് സഹായം ചെയ്യുന്നുണ്ട് മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയിട്ട്. മണ്ണിര കമ്പോസ്റ്റിന് പുറമെ തന്നെ അതിൽ നിന്ന് വെർമി വാഷ് എന്നുള്ള ഒരു ഇതുണ്ട്. അത് കൂടുതൽ പോഷകമൂല്യം ഉള്ളതാണ്. അതിനെ നിന്നും വരുന്ന തെളിനീര്, കമ്പോസ്റ്റിൽ നിന്നും വരുന്ന തെളിനീര് വെർമി വാഷായിട്ട് അതും ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ബയോഗ്യാസ്, ബയോഗ്യാസിന്റെ സ്ലറി ചാണകത്തിനേക്കാളും കൂടുതൽ പോഷക ഗുണമാണ് ഈ ബയോഗ്യാസ് സ്ലറി.
1: ഇവൻ നമ്മുടെ കരിയില അത് നമ്മൾ കത്തിച്ചു കളയുന്നത്, അത് കമ്പോസ്റ്റ് ആക്കിയാൽ എത്രയോ ഗുണം അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്.
0: തീർച്ചയായിട്ടും അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പലരും കരിയില കരിച്ചു കളയുന്നുണ്ട്, അതൊരിക്കലും പാടില്ല. കരിയില പൊടിഞ്ഞു കിട്ടുന്നത് ഏറ്റവും നല്ല വളമാണ്. അത് വളത്തിന് പുറമേ തന്നെ നമ്മൾ മണ്ണ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ അതിനോടൊപ്പം ചേർക്കാൻ ഒരു ഭാഗം കരിയില പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഗുണപ്രദമാണ്. കൂടുതൽ വായുസഞ്ചാരം കിട്ടാനും കൂടുതൽ വെള്ളം ആഗിരണം ചെയ്ത് നിർത്താനും എല്ലാം സഹായിക്കും.
1: പിന്നെ ഇപ്പം സാധാരണ എല്ലാ കർഷകരും അല്ലെങ്കിൽ നമ്മൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുമ്പോൾ ഈ ഫിഷ് അമീനോ എഗ് അമീനോ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ മണ്ണിലിട്ടാൽ തന്നെ മണ്ണിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി അത് കൂടിക്കൊണ്ടിരിക്കും.
0: തീർച്ചയായിട്ടും ജൈവസമ്പത്ത് കൂടുന്നതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ വളർച്ചാ തുരകെന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇതിൽ വരുന്നത്. അതാണ് അവിടെയാണ് ഈ പഞ്ചഗവ്യം, ഫിഷ് അമിനോ, എഗ് അമിനോ അതെല്ലാം വരുന്നത്. ഈ ഫിഷ് അമിനോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ഒരു ഇതാണ്, പ്രത്യേകിച്ച് പച്ചക്കറികൾക്ക്. പച്ചക്കറികൾക്ക് പൂക്കാനും കായ്ക്കാനും ഉള്ള ഉത്തമമായ ഒരു വളർച്ചാ തുരകമാണ് ഫിഷ് അമിനോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഗ് അമിനോ, പഞ്ചഗവ്യം, അങ്ങനെ ഒത്തിരി വളർച്ചാ തുരകങ്ങളും ഈ ജൈവ കൃഷിയിൽ നമ്മുടെ വളപ്രയോഗ പരിപാലനത്തിന് അതിന് പ്രയോജനപ്പെടുത്താം.
1: നമ്മുടെ നാടൻ പശുവിന്റെ ഗോമൂത്രം തന്നെ യൂസ് ചെയ്ത
0: അതെ ഈ വളർച്ചാ തുരകത്തിലെ ഒരു ഘടകം ഗോമൂത്രമാണ്. പഞ്ചഗവ്യം എന്ന് പറയുന്ന പ്രധാന ഇത് ഗോമൂത്രമാണ്. പിന്നെ ബീജാമൃതം, ജീവാമൃതം, അതിനൊരു ഘടകം ഗോമൂത്രമാണ്. അപ്പോൾ ഗോമൂത്രം എന്ന് പറയുന്നത് നമുക്കത് വളർച്ചാ തുരകമായിട്ട് ഉപയോഗിക്കാം, ഒരു കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം. അത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് വേണം അത് ചെയ്യാൻ. 8-ഓ 10-ഓ മടങ്ങ് വെള്ളം ചേർത്ത് വേണം ഗോമൂത്രമൊക്കെ ഉപയോഗിക്കാനായിട്ട്. നേരിട്ട് ഉപയോഗിച്ചാൽ കരിഞ്ഞു പോകും, അത്രയ്ക്ക് വീര്യമുള്ളതാണ് അത്.
1: അപ്പൊ ചുരുക്കി പറഞ്ഞ സാർ, നമ്മൾ നമ്മുടെ മണ്ണിലോട്ട് എത്ര ജൈവ സമ്പത്ത് ചേർക്കുന്ന, അതിന്റെ ഒരു ബയോഡൈവേഴ്സിറ്റി അത്രയും കൂടുന്നു, മണ്ണില് ജീവൻ അത്രയധികം വരുന്നു, അത് അത്രയും ഫലഭൂഷ്ഠതയായിട്ട് മാറുന്നു.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ നമ്മുടെ ജൈവ കൃഷിയുടെ ഒരു ഏറ്റവും പ്രധാന ഒരു പ്രിൻസിപ്പിൾ ഇത് തന്നെ.
0: അതാണ് ജൈവ കൃഷിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മണ്ണിന് ജീവൻ നിലനിർത്തുക എന്നാണ്. അവിടെ ജീവാംശം, അതായത് സൂക്ഷ്മാണുക്കളുടെ വർധനവാണ് അവിടെ വരുന്നത്. അതുമൂലം മണ്ണിന് കൂടുതൽ ജൈവ സമ്പത്ത് ഉണ്ടാക്കുകയാണ് ജൈവ കൃഷി. അതിപ്പോഴും പരമ്പരാഗത കൃഷി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനം മണ്ണ് സമ്പുഷ്ടീകരിക്കുക എന്നാണ്, ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: സർ ആദ്യം സൂചിപ്പിച്ചായിരുന്നു ഫാം ജേർണലിസ്റ്റ് അസോസിയേഷൻ നിങ്ങൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിരവധി കർഷകർ നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു റെസ്പോൺസ് പബ്ലിക്കിൽ നിന്നും കർഷകരിൽ നിന്നും അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ?
0: ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാം ജേർണലിസ്റ്റ് ഫോറം രൂപീകരിച്ചിട്ട് തന്നെ 10-15 വർഷമായിട്ടുണ്ട്. ഇന്നുവരെയും നമ്മുടെ കൃഷിക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അതില് മുൻഗണന നൽകുന്ന ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് നമ്മുടെ പൊതുജനങ്ങളിൽ നിന്നും കർഷകരിൽ നിന്നും കിട്ടുന്നത്. കാരണം അതുപോലെ തന്നെ യുവതലമുറയ്ക്ക് വേണ്ടിയിട്ട് അതിനോടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് അവധികാല കാർഷിക ക്യാമ്പ് നടത്തുന്നത്, അതിൽ ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം കൊടുക്കുക, ആ രീതിയിലും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരെ അംഗങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു ജൈവ വിപണി പോലും നമ്മളെ എല്ലാ ശനിയാഴ്ചയും തേക്കാട് പ്രവർത്തിക്കുന്ന കേരള ഗാന്ധി സ്മാരക നിധിയിൽ നമ്മുടെ സ്വദേശി കർഷക വിപണി എന്നുള്ളത് അതവിടെ പ്രവർത്തനം തുടങ്ങുന്നുണ്ട്. അത് എല്ലാ ശനിയാഴ്ചയും ഉണ്ട്, രാവിലെ 9:30 മുതൽ.
1: എങ്ങനെ റെസ്പോൺസ്? എങ്ങനെ?
0: അതിന് വളരെ വലിയ റെസ്പോൺസ് ആണ്. കാരണം അവിടെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവമായിട്ട് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവരാണ്. അവിടെ വരുന്നത് 1 മണിക്കൂറിനകം തന്നെ അവിടെ ആ വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ്.
1: ഇപ്പോഴത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ വിലയും ആൾക്കാർ നോക്കുന്നില്ല, ഓർഗാനിക് ആണ്, ജൈവമാണെന്ന്
0: പറഞ്ഞു. അതെ, ജൈവം എന്ന് പറയുമ്പോൾ വില നോക്കാറില്ല അവരത്, അതിന് അവിടെ പറയുന്ന വിലയ്ക്ക് തന്നെ അവർ വാങ്ങുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും ഗുണകരമായ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു എന്നുള്ളത് അവരുടെ വിശ്വാസമാണ്. നമ്മളും ആ രീതിയിലാണ് അത് ഇടപെടുന്നത് എന്നാണ്.
1: ബാലചന്ദ്രൻ സാർ, താങ്കളുടെ ഒപ്പം ഇത്രയും നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ച് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് വളരെ നന്ദി.

ജൈവ കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തെ കുറിച്ച് കേട്ടല്ലോ. കൃഷിയിൽ മണ്ണിന്റെ ആരോഗ്യം എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മുൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറും ഫാം ജേർണലിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ എൻ ജി ബാലചന്ദ്രനാഥുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നെല്ലിലെ ഓലചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം കാർഡും ഉപയോഗിക്കുക. ഒരു ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 മില്ലി കൊളാൻട്രോ നെലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ കാർട്ടബ് ഹൈഡ്രോക്ലോറൈഡ് 50% SP 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ഈ മാസം കുരുമുളകിന് 2ാം ഗഡു വളം ചേർക്കാം. പൊതുശുപാർശ അനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് 3/2 വളം ചേർക്കാം. നല്ല വളക്കൂറുള്ള മണ്ണിലും ധാരാളം ജൈവവളം ചേർക്കുന്ന കുരുമുളക് കുടിക്കും രാസവളം കുറച്ച് നൽകിയാൽ മതി. കൊടിയുടെ ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിൽ വളം വിതറി മുപ്പലി കൊണ്ട് കുത്തിച്ചേർക്കാം. തടമെടുക്കുമ്പോൾ വേരുകൾക്ക് മുറിവേറ്റാൽ ദ്രുതവാട്ടത്തിനുള്ള സാധ്യത കൂടും. വളം ഒലിച്ച് നഷ്ടപ്പെടാതിരിക്കാനും മണ്ണിലെ ഈർപ്പം നിയന്ത്രിക്കുന്നതിനും താപനില ക്രമീകരിക്കുന്നതിനും കളനിയന്ത്രണത്തിനും പുതയിടിയിൽ സഹായിക്കും. മഴ ശമിക്കുന്നതോടെ സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുകയും ട്രൈക്കോഡെർമ കൾച്ചർ ചുവട്ടിൽ ചേർക്കുകയും ചെയ്യുകയാണെങ്കിൽ ദ്രുതവാട്ടം, പൊള്ളുരോഗം എന്നിവ നിയന്ത്രിക്കാൻ സാധിക്കും. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 450, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 195, 450, 300 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ബാവിസ്റ്റിൻ എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചു കൊടുക്കുക. 1% വീര്യമുള്ള മിനറൽ ഓയിൽ തളിക്കുന്നതും ഫലപ്രദമാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായി.

0: ആയിരുന്നു റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഉത്തരം: മണ്ണാഴം കുറഞ്ഞതും വളരെ ഉറച്ചു കിടക്കുന്നതുമായ സ്ഥലങ്ങളിൽ 75 സെന്റിമീറ്റർ നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. എന്നാൽ 1 മീറ്ററോ അതിലേറെയോ മണ്ണാഴമുള്ള സ്ഥലങ്ങളിൽ കൂടത്തൈകൾ ഇറക്കി വെക്കാൻ മാത്രം വലിപ്പമുള്ള ചെറിയ കുഴികളെടുത്ത് തൈകൾ നട്ടാൽ മതി.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

സമയം 7:20. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ഹരികൃഷ്ണൻസ്, യേശുദാസ് പാടിയ ഗാനം, രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ചിത്രം വേനൽ കിനാവുകൾ. യേശുദാസും സംഘവും പാടിയ ഗാനം. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം എൽ വൈദ്യനാഥൻ.

ഒരറിയിപ്പ്. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു. ചിത്രം എഴുപുന്ന തരകൻ, യേശുദാസും സുജാതയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ലാപ്ടോപ്പാണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
4: ശങ്കർ മഹാദേവനും ചിത്രയും പാടിയ ഗാനം ചിത്രം വെള്ളിത്തിര. രചന ഷിബു ചക്രവർത്തി, സംഗീതം അൽഫോൺസ്.

0: ടിവിയുടെ വിലയിൽ പ്രൈസ് ചാലഞ്ചുമായി മൈജി ഓരോ ടി വി പർച്ചേസിലും 5000 രൂപ വരെ വില വരുന്ന ഇഷ്ട പ്രോഡക്റ്റുകൾ.
1: 43 ഇഞ്ച് ടി വി വെറും 11,999 രൂപ മാത്രം.
0: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം. TNC apply.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: ചിത്രം ഇഷ്ടം, യേശുദാസും ചിത്രയും പാടിയ ഗാനം, രചന സച്ചിദാനന്ദൻ പുഴങ്കര, സംഗീതം മോഹൻ സിത്താര.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യപുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5-നില കെട്ടിടം തകർന്നുവീണുണ്ടായ അപകടത്തിൽ 1 മരണം, 2 പേരുടെ നില ഗുരുതരം. രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. ജി എസ് ടി 2-ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: മൈജിയിൽ നിന്ന് ഫോൺ എടുക്കുമ്പോൾ കൂടെ ഇഷ്ടമുള്ള പ്രോഡക്ടുകൾ സ്വന്തമാക്കാം.
4: 50,000 മുതൽ 99,999 വരെയുള്ള സ്മാർട്ട് ഫോണുകൾ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 11,250 വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്ടുകൾ സ്വന്തമാക്കാം. 100,000 രൂപയ്ക്ക് മുകളിലുള്ള സ്മാർട്ട് ഫോൺ ആൻഡ് ടാബ്ലറ്റ് വാങ്ങുമ്പോൾ 25,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രോഡക്ടുകൾ സ്വന്തമാക്കാം.
5: സെപ്റ്റംബർ 6 ഞായർ വരെ മാത്രം.
6: ചിത്രം ചെമ്പരത്തി പൂവ്, വിജയ് യേശുദാസ് പാടിയ ഗാനം, രചന

ഒരറിയിപ്പ്. നാളെ രാവിലെ 11:00-ന് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495565321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00-12:00 വരെ. അറിയിപ്പ് സമാപിച്ചു. ഇനി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. ചിത്രം ഈ പുഴയും കടന്ന്.

0: സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: യേശുദാസും ചിത്രയും പാടിയ ഗാനം രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ചിത്രം കുട്ടേട്ടൻ.

0: കരുണികളുടെ കവിളിനകളിൽ അരുണിമ തിരയിറകിയ ലയഗതികളിൽ ഒഴുകിരു മണിനിരതൻ മനരതിയിൽ സുമഹൃദയ ഹിമകര സുഖരാഗധാരയാടിയാടി.
1: ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനം ചിത്രം മഴവിൽ കാവടി. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം വാങ്ങാൻ മൈ ജി പ്രൈസ് ചലഞ്ച്.
1: ഇലക്ട്രിക് കെറ്റിൽ 249 രൂപ, അയൺ ബോക്സ് വെറും 299 രൂപ, ബേണർ, ഗ്യാസ് സ്റ്റൗ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവ ഏറ്റവും കുറഞ്ഞ വിലയിൽ.
0: ക്രോക്കറി ആൻഡ് കിച്ചൺ അപ്ലയൻസസിന് 70% വരെ ഓഫർ. മൈ ജി പ്രൈസ് ചലഞ്ച്, എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 6 വരെ.
2: ചിത്രം സൂത്രധാരൻ, യേശുദാസും സുജാതയും പാടിയ ഗാനം, രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

0: മൊബൈൽ മുതൽ ഹോം അപ്ലയൻസസ് വരെ ഒറിജിനൽ ബ്രാൻഡുകൾക്ക് ചാലഞ്ചിംഗ് വില.
1: കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്, മൈജി പ്രൈസ് ചാലഞ്ച്.
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസ് ഓണം ഓഫർ തുടരുന്നു.
1: ഓഫർ സെപ്റ്റംബർ 6 വരെ മാത്രം.
0: ടിഎൻസി അപ്ലൈ.
2: മധു ബാലകൃഷ്ണനും സുജാതയും പാടിയ ഗാനം രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ, ചിത്രം പാപ്പി അപ്പച്ച.

ഹായ് ഫ്രണ്ട്സ്, ലവ്ലി സൺഡേ ഈവനിങ്. ദ സ്റ്റാർസ് ആർ ഷൈനിങ് ബ്രൈറ്റ്, എ സ്ലൈറ്റ് ബ്രീസ് കാരസിംഗ് ആർ ഫേസ്. ഇറ്റ്സ് എ ഹെവ്ലി അറ്റ്മോസ്ഫിയർ ഹിയർ ഇൻ തിരുവനന്തപുരം. ഓ, ഇറ്റ്സ് സോ നൈസ് ബീയിങ് വിത്ത് യു ഓൾ ടുഡേ. വെരി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് ഫോർ ഈച്ച് മൊമെന്റ്. ലൈഫ് ഇസ് സോ അൺപ്രെഡിക്റ്റബിൾ, അൺഇമാജിനബിൾ. യെസ്, ലൈഫ് ഇസ് അൺസ്റ്റോപ്പബിൾ. എവ്രി വൺ ഓഫ് അസ് ഹാവ് എ ഡ്രീം ഓർ എക്സ്പെക്ടേഷൻ. And we are desperately running to accomplish our goals and dreams. Am I correct? On this September month, we can say it's a month of transition. It's a harvest month, and we are slowly getting prepared for the cooler months which is ahead of us. All right, without much hassle, let's take things easy and tune in to the first song of this program. It's by a band called The Vamps, featuring Demi Lovato. This song is titled Somebody to You. It's a hi-fi number. I'm sure the new kids would be more interested in this song. Check it out. It's a song with a difference.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ.
0: ഇപ്പോൾ ശ്രീമതി ഗീതാദേവി വാസുദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഘടം. ആദ്യം ശ്രീരഞ്ജനി രാഗത്തിൽ ബ്രോ ചേവാരെവരെ എന്നാരംഭിക്കുന്നു ആദിതാളം. ത്യാഗരാജസ്വാമികൾ കൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ഗീതാദേവി വാസുദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. സർവശ്രീ ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഖടം. ഇനി സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ നിന്നെ നമ്മിതിനയ്യ എന്നാരംഭിക്കുന്നു മിശ്രചാപ്പ് താളം, മൈസൂർ വാസുദേവാചാർ കൃതി.

ಸರಿ ಸಾನಿ ಪದ ನಿ ಪನ್ನ

0: അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കൃഷ്ണ ചന്ദ്രരാധാ മോഹന എന്നാരംഭിക്കുന്നു രാഗം തിലങ്ക് ആദിതാളം.
1: കൃഷ്ണ

ഇതുവരെ കേട്ടത് ശ്രീമതി ഗീതാദേവി വാസുദേവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. സർവശ്രീ ആർ സ്വാമിനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഖടം.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇപ്പോൾ ഒത്തിരി അത്തരത്തിലുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് പദ്ധതികൾ നടക്കുന്നുണ്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ലൈഫ് സേവിംഗ് മെഷറാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ സാമ്പത്തിക ആസൂത്രണത്തിന്റെ സാധ്യതകൾ, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറായ രതീഷ് കണ്ണങ്കര മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321, 9495963321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: പാൽപ്പല്ലുകൾ നേരത്തെ കൊഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാൽപ്പല്ലുകളുടെ സംരക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: നാളെ ഉച്ചയ്ക്ക് 2:02 ഹലോ ഡോക്ടർ, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം. നാളെ രാത്രി 9:30 സംഗീതസുധയിൽ പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ഉടുപ്പി ബാലസുബ്രഹ്മണ്യൻ വയലിൻ.

സമയം 10:30. നിശാസുരഭി. നിശാസുരഭിയിലാദ്യം ലങ്കാദഹനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്.
1: കുളിച്ച് അലക്കി തേച്ച വസ്ത്രം ധരിച്ച് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറിയിരുന്നു. ബസ് യാത്രയായി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ തൊട്ടടുത്തിരുന്ന ബാലൻ തന്റെ സർവ നിഷ്കളങ്കതയോടും കൂടെ പറഞ്ഞു, അങ്കിളിനെ വിയർപ്പ് നാർന്നു. ഇത് വലിയ അപമാനമായി തോന്നി. കൈവശം വെച്ചിരുന്ന ഷോൾഡർ ബാഗ് തുറന്ന് അതിൽ തപ്പി. ഭാഗ്യത്തിന് ബാഗിൽ പലതും വച്ച കൂട്ടത്തിൽ ഒരു ചെറിയ പെർഫ്യൂം കുപ്പിയും വെച്ചിരുന്നു. അതെടുത്ത് ശരീരത്തിൽ സുഗന്ധതൈലം പൂശി. അത് കണ്ട ബാലൻ പറഞ്ഞു, അത് നന്നായി, എനിക്കിനി ഓക്കാനിക്കാതെ അങ്കിളിന്റെ അടുത്തിരിക്കാമല്ലോ എന്ന്. ശരീരം നാറുമ്പോൾ അത് അകറ്റി നിർത്താൻ നാം സുഗന്ധതൈലം ശരീരത്തിൽ പുരട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റം നാറുമ്പോൾ നാം ഒരു സുഗന്ധതൈലം പുരട്ടണം. അതെന്താണെന്നല്ലേ, മറ്റുള്ളവരുമായി സംസ്കാരപൂർണമായ ഇടപഴകൽ. ഇംഗ്ലീഷിൽ ഇതിനെ മാനേഴ്സ് എന്ന് പറയുന്നു. മാനേഴ്സ് ഈസ് ടു ബിഹേവിയർ ആസ് പെർഫ്യൂം ഈസ് ടു ബോഡി. അതായത് ശരീരത്തിന് സുഗന്ധതൈലം പോലെയാണ് പെരുമാറ്റത്തിന് നല്ല മാനേഴ്സ് അഥവാ മറ്റുള്ളവരുമായി സംസ്കാരപൂർണമായ ഇടപഴകൽ എന്ന്. നല്ല മാനേഴ്സിനെ കുറിച്ച് മണിക്കൂറുകളോളം പ്രസംഗിക്കാൻ വിദ്യാഭ്യാസമുള്ള ആർക്കും സാധിക്കും. ഏതായാലും അത്തരമൊരു സാഹസത്തിന് ഇവിടെ ഉരുമ്പിടുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംക്ഷിപ്ത രൂപത്തിൽ പറയട്ടെ. ഒരു പ്രസംഗവേദിയിൽ നിന്ന് തന്നെ ആകട്ടെ തുടക്കം. ഒരു ക്ലബിൽ ഭാര്യാഭർത്തൃബന്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ക്ഷണം കിട്ടി. ക്ഷണിക്കാൻ വന്ന ക്ലബ് അംഗങ്ങൾ പറഞ്ഞു, ഇന്ന് ഒരുപാട് കുടുംബ വഴക്കുകൾ നടക്കുന്നു. ഒരു മനഃശാസ്ത്രജ്ഞനായ താങ്കളിൽ നിന്ന് ഈ വഴക്കുകൾക്ക് പരിഹാരമാകാവുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരു മണിക്കൂർ സമയം താങ്കളുടെ പ്രസംഗത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞേ ഉള്ളൂ ഡിന്നർ. ക്ലബ് അംഗങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചു. പാടുപെട്ട് നല്ലൊരു പ്രസംഗം തയ്യാറാക്കി. കൃത്യസമയത്ത് ക്ലബിലെത്തി. അന്നേരം ക്ലബ് പ്രസിഡന്റ് പറയുകയാണ്, മണി 6 ആയി, 6:30 എനിക്ക് മിനിസ്റ്ററുമായി ഒരു ചർച്ചയ്ക്ക് പോകണം. അതുകൊണ്ട് 6:15 ആകുമ്പോൾ നമുക്ക് പരിപാടി നിർത്തണം. ഞാൻ ഡിന്നറിന് നിൽക്കുന്നില്ല എന്ന്. ഇത്രയും ധൃതി കാണിച്ച വ്യക്തി 6:15 മണി വരെ തന്റെ സ്വന്തം പ്രസംഗം വലിച്ചു നീട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം മൈക്ക് ഈ മനഃശാസ്ത്രജ്ഞന് കൈമാറി. തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് ധൃതിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഒരടുക്കും ചിട്ടയുമില്ലാത്ത പ്രസംഗമായി പോയി അത്. വല്ലാത്ത നിരാശ തോന്നി. പക്ഷേ അതിലേറെ നിരാശ തോന്നിയത് പ്രസിഡന്റിന്റെ മാനേഴ്സില്ലാത്ത പെരുമാറ്റമാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കാൻ തുടങ്ങി. അസഹിഷ്ണുത വ്യക്തമായി തന്നെ പ്രകടിപ്പിച്ചു. പിന്നെ പതുക്കെ എഴുന്നേറ്റ് യോഗം തീർന്നു എന്ന് പ്രഖ്യാപിച്ച് ബാഗും തൂക്കി ഒരു നടത്തം നടന്നു. ബസ് സ്റ്റാൻഡിൽ ക്യൂ നിൽക്കാൻ വിസമ്മതിക്കുക, ക്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിനെ കലക്കി ബസ്സിൽ കയറാൻ ശ്രമിക്കുക, ഇതൊക്കെ നാം സാധാരണ കാണുന്ന മാനേഴ്സ് ഇല്ലാതെയാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ ഇത് സഹിക്കാം. ആരാധനാലയത്തിലായാലോ, ബൂഫയിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴായാലോ, എവിടെയായാലും ക്യൂ തെറ്റിക്കുന്നത് ബാഡ് മാനേഴ്സ് തന്നെയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സംസ്കാരശൂന്യമായ പെരുമാറ്റം നമ്മെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ അതിയായ അവജ്ഞ ഉണ്ടാക്കും. ശബ്ദമുണ്ടാക്കാതെ ചവയ്ക്കുക. മറ്റുള്ളവർക്കും കൂടെ കഴിക്കാനുള്ള ഭക്ഷണമാണ് എന്ന് മനസ്സിൽ വച്ചുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഭക്ഷണപാത്രം എച്ചിലാക്കാതെ എടുത്തു കഴിക്കുക. തീൻമേശയിൽ ബഹളം വയ്ക്കാതിരിക്കുക. ഊണ് കഴിഞ്ഞാൽ ഏമ്പക്കം വിടാതിരിക്കുക. ഇതൊക്കെ ആർക്കും ആവശ്യം വേണ്ട ടേബിൾ മാനേഴ്സാണ്. വസ്ത്രധാരണത്തിലും വേണം നല്ല മാനേഴ്സ്. ബീച്ചിൽ ധരിച്ച ബിക്കിനി വേഷത്തോടെ ബീച്ചിനടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് കയറുക. സിനിമയ്ക്ക് പോകുന്ന വേഷത്തിൽ കോളേജിൽ പോവുക. കല്യാണത്തിനും മറ്റും ഒരുങ്ങുന്നതുപോലെ ഒരുങ്ങി ശവസംസ്കാരത്തിന് പോവുക. ഇതൊക്കെ ബാഡ് മാനേഴ്സ് മാത്രമല്ല, തറവാടിത്തം ഇല്ലായ്മ കൂടിയാണ്. ബീച്ചിലെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു സംഭവം ഓർമ്മ വരുന്നു. കുറെ ചെറുപ്പക്കാർ ബീച്ചിൽ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബാലൻ ഒരു താലത്തിൽ കുറെ കപ്പലണ്ടി പൊതികൾ നിരത്തിവെച്ച് വിൽക്കാൻ വന്നു. ചെറുപ്പക്കാർ താലത്തിൽ നിന്ന് കുറെ പൊതികൾ എടുത്തു. അതിനിടെ അവർ തമ്മിൽ തമാശയായി പിടിയും വലിയും നടത്തി. ബാലന്റെ കപ്പലണ്ടി പൊതികൾ മുഴുവൻ താഴെ വീണു. ചെറുപ്പക്കാർ ഫലിതം പറഞ്ഞും ചിരിച്ചും രസിച്ചും അവിടെ ഇരുന്നു. ദൂരെ നിന്ന് ഇത് കണ്ട ഒരു പാവം സ്ത്രീ ഓടി വന്ന് ബാലനെ അവന്റെ വീണുപോയ പൊതികൾ പെറുക്കിയെടുക്കാൻ സഹായിച്ചു.

0: ആ വിദ്യാഹീനയായ സ്ത്രീയുടെ മാനേഴ്സ് പോലും ആ ചെറുപ്പക്കാർക്കുണ്ടായില്ലല്ലോ എന്ന് തോന്നി. സോറി, താങ്ക് യു മുതലായവയൊക്കെ മാനേഴ്സിന്റെ ബാലപാഠങ്ങൾ മാത്രം. അവയിൽ നിന്നൊക്കെ വിദ്യാഭ്യാസവും തറവാടിത്തവും ഉള്ളവർ ഏറെ മുന്നോട്ട് പോകണം. മാനേഴ്സ് ഇല്ലാത്ത മനുഷ്യൻ മനുഷ്യവേഷം കെട്ടിയ മൃഗമാണ് എന്ന് പറഞ്ഞാൽ അധികമാവില്ല.
1: ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 4 സെക്കൻഡും. ഇപ്പോൾ വിവിധ ഭാരതി റിലേ കേൾക്കാം.

0: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാ അണ്ടർ തേജ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സെ മാട്രിക് പാസ് കിയാ 14 സാല ഉമർ മേ അത് ഇന്റർമീഡിയറ്റ് ഗുവാഹട്ടി കോട്ടൺ കോളേജ് മേ കി ഉസ്കെ ബാദ് ലഡായി ആയ മഹായുദ്ധ ആയ അന്ധേരാ ഹോ ഗയാ ആസാം തോ ഹം കൽക്കത്ത മേ ചലേ ആയേ തേ ഉസ്കെ ബാദ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി മേ ആയേ തേ ബിഎ എംഎ പൊളിറ്റിക്കൽ സയൻസ് മേ എംഎ കിയേ തേ ഹം
1: ജീ
0: ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സേ 1946 മേ ഉസ്കെ ബാദ് ഹം ജാകെ തോഡാ രാജനീതി പഠായാ ഏക് ഏക് ഛോട്ടാ കോളേജ് മേ ഗുവാഹട്ടി മേ ഉസ്കെ ബാദ് ഓൾ ഇന്ത്യ റേഡിയോ ജോയിൻ കിയാ
1: അച്ഛാ
0: ഓൾ ഇന്ത്യ റേഡിയോ ജോയിൻ കർക്കെ ടെക്സ് ഹോ ഗയേ തേ ഷിലോംഗ് ഗുവാഹട്ടി സ്റ്റേഷൻ ഓപ്പൺ കിയാ ഹം ലോഗോ നേ ഉസ്കെ ബാദ് ദില്ലി ആയേ തേ ഉസ്കെ ബാദ് ഭാരത് സർക്കാർ ഹമേ മാസ് കമ്മ്യൂണിക്കേഷൻ മേ
1: അച്ഛാ
0: മാസ്റ്റേഴ്സ് ഡിഗ്രി കർനേ കേ ലിയേ ന്യൂയോർക്ക് ഭേജാ
1: ജി
0: കൊളംബിയ വിശ്വവിദ്യാലയ
1: മാസ് കമ്മ്യൂണിക്കേഷൻ മേ PhD കർനേ തക് ഓർ ഇസ് ബീച്ച് പഠായി കേ ദൗരാൻ നിശ്ചയ ആപ് സംഗീത സേ തോ ജുഡേ രഹേ
0: ഹാ
1: തോ ക്യാ ഹം ആപ് സേ ആപ്കാ അപ്നാ ക്രിയേഷൻ ജൻഗീത് थोड़ा सा मैं गुनगुना
0: मैं सुनाना चाहता हूँ मेरा बहुत मशहूर डोला डोला वाला
1: जी।
0: उसमें हम सोशल कॉन्शियसनेस देना चाहते थे
1: जी हाँ
0: दायबद्धता जो है एक सॉन्ग राइटर का वही देना चाहते थे हम डोला प्रतीक है शोषण के डोला राजा महाराजा लोग जाते हैं तो यहाँ भी जब क्रिएट करने लगे हम
1: जी
0: आधुनिक गीत बोलने समय हमें दुख होता है क्योंकि आजकल आधुनिक गाना सुन के कभी डर जाता हूँ डोला के बारे में कहना चाहता हूँ कि हमारा इसमें जिसको सब मिला प्राचुर्य और अभाव का जो संघात होता है उसी को हम गतिशील करके सतर्क कर देना चाहते थे
1: डोला
0: डोला डोला।